പ്രണയിതാക്കളുടെ ഒളിച്ചോട്ടം കേട്ടിട്ടുണ്ടാകും. അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത, ഒരുമിച്ച് ജീവിക്കാനുള്ള ആവശ്യവും ആവേശവും, പ്രശ്നങ്ങളെ തരണം ചെയ്യാമെന്നുള്ള ഉറപ്പ്, പ്രതിസന്ധികൾ ചവിട്ടുപടികളാക്കുമെന്നുള്ള ചങ്കൂറ്റം, ഇങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കാനായി ഒളിച്ചോട്ടം നടത്തുന്നു. ഒരുപക്ഷെ വിജയിക്കാം, പരാജയപ്പെടാം, അവരവരുടെ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കും. ജീവിക്കണമെന്ന ആവേശമാണ് അത്തരം ഒളിച്ചോട്ടങ്ങളെന്ന് പറയാം. എന്നാൽ ചിലരുണ്ട്, പല കാരണങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നവർ. ഉത്തരവാദിത്വ ബോധം ഉണ്ടോ എന്ന് സംശയിക്കാം. ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടിയും അസ്വസ്ഥതയും സ്വാതന്ത്ര്യ ദാഹവും താൻ മാത്രം ശരിയെന്ന വിശ്വാസവും, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകും ഇതിന് പിന്നിൽ. ഭക്തിമാർഗം, സംഘടനാ പ്രവർത്തനങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ മത പ്രവർത്തനങ്ങൾ, ആജീവനാന്ത തുടർ പഠനങ്ങൾ, അനാവശ്യ ബന്ധങ്ങൾ, ലക്ഷ്യമില്ലാത്ത യാത്രകൾ, ഇങ്ങനെ ഒളിച്ചോടാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ ഏറെയാണ്. ഇതിലേതെങ്കിലും മാർഗം സ്വീകരിച്ചവരാണോ? ആലോചിക്കാം. ആണെങ്കിൽ ഒരിക്കൽ പിടിക്കപ്പെടും. തുണയേകാൻ ആരുമുണ്ടാകില്ലെന്ന പരമാർത്ഥം ഇടയ്ക്കോർത്താൽ ജീവിതത്തിലെ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങൾ നിയന്ത്രിക്കാനാകും.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ പണ്ടത്തെ മേശാന്തി എന്ന കവിതയാണ് ആലപിക്കുന്നത് ലക്ഷ്മി. തുടർന്ന് ചരിത്രപഥവും വചനാമൃതവും. 6:20 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മ രാമായണ പാരായണത്തിൽ യുദ്ധകാണ്ഡത്തിലെ രാവണാദികളുടെ ആലോചന എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് പ്രേമരാജൻ കീഴല്ലൂർ. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം, അവതരിപ്പിക്കുന്നത് ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 8:00 മധുരഗീതങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബൈജു സുന്ദരൻ മട്ടന്നൂർ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 കായികം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, റേഡിയോ മലബാറിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409028896. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:30 ഗാന്ധിലയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകമാണ്. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതിയ കവിത അമ്മതൻ മടിത്തട്ടിൽ, ആലപിക്കുന്നത് രാജീവൻ പാറക്കണ്ടി. പ്രജീഷ് കെ നമ്പ്യാർ എഴുതിയ ഗാനം കലുതുള്ളി പെരുമഴ. ആലാപനം ആദിശ്രീ സുരേഷ്. നജീബ് ഖാനിനോട് എഴുതിയ കഥ കൂർഖ. അവതരണം ഉഷാ പ്രദീപ് വിളമന. 8:00 ചലച്ചിത്ര ഗാനങ്ങളും 8:30 റേഡിയോ എയ്റ്റ് സ്കൂളും. 9:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതി ഗീതങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കേൾക്കാം അക്കിത്തത്തിന്റെ കവിത പണ്ടത്തെ മേശാന്തി. ആലപിക്കുന്നു ലക്ഷ്മി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്കിത്തത്തിന്റെ കവിത പണ്ടത്തെ മേശാന്തി, ആലപിച്ചത് ലക്ഷ്മി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
5: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
6: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്. പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247140072599001818.
7: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: 7 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1782 ജോർജ് വാഷിംഗ്ടൺ സൈനിക കമാൻഡർമാർക്ക് പേർപ്പിൾ ഹാർട്ട് മെഡൽ സ്ഥാപിച്ചു. 1802 നെപ്പോളിയൻ ഹെയ്തിയിൽ അടിമത്തം പുനഃസ്ഥാപിച്ചു. 1960 ഐവറി കോസ്റ്റ് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1606 ഷേക്സ്പിയർ നാടകമായ മാക്ബത്തിന്റെ ആദ്യ പരസ്യ പ്രദർശനം നടന്നത്. 1976 വൈക്കിംഗ് ടു ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 1985 ജപ്പാനിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികളായി തക്കാവോ ഡോയ്, മാമുരു മൊഹ്രി, ചിയാക്കി മുക്കായ് എന്നിവരെ തിരഞ്ഞെടുത്തു. 1997 മിയാമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് ശേഷം ഫൈൻ എയർ ഫ്ലൈറ്റ് 101 തകർന്ന് 5 പേർ മരിച്ചു. ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ ചരമദിനം 7 ഓഗസ്റ്റ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക, ഭക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക. സോക്രട്ടീസ്.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി.
2: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Lanage.
2: Phone 9496420880.
0: 8111-933-600.
2: CM Vistara.
0: CM Vistara, Nilluni.
3: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് August 7, കർക്കടകം 22, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ. ഇനി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിലൂടെ മാത്രമാകും പെൻഷൻ വിതരണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡുകളാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടതെന്നും ബുധനാഴ്ച ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. കിടപ്പു രോഗികൾക്ക് മാത്രം പെൻഷൻ വീട്ടിലെത്തിക്കും. ആധാർ ലിങ്ക് ചെയ്യാത്തതിനാൽ അർഹർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. ഇരട്ടിപ്പുകൾ കൂടുന്നു. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല. സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവായി നൽകേണ്ട

0: അധിക ചെലവ് തുടങ്ങിയ കാര്യങ്ങൾക്കൊപ്പം വിതരണം ചെയ്യാത്ത തുക തിരിച്ചടക്കുന്നതിൽ സഹകരണ സംഘങ്ങൾ താമസം വരുത്തുന്നു എന്ന കാര്യങ്ങളും പറഞ്ഞാണ് പുതിയ തീരുമാനം. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ ഒരു ദിവസം പോലും പങ്കെടുക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിൽ രാജ്യസഭാ അധ്യക്ഷന്റെ ഇടപെടൽ. പ്രതിപക്ഷ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അമിത്ഷാ രാജ്യസഭയിലെത്തി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ. യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്നവരെ ദേശവിരുദ്ധരായി മുദ്രകുത്തരുതെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. പുതിയ തലമുറയുടെ സത്യസന്ധതയിൽ വിശ്വാസമുണ്ടെന്നും അവരുടെ പരാതികൾ ന്യായമാണെന്നും അവരുടെ ആശങ്കകൾ കേൾക്കുകയും സംവാദത്തിലൂടെയും ജനാധിപത്യ പ്രക്രിയകളിലൂടെയും പരിഹരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് രണ്ട് നേതാക്കളും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ സുസ്ഥിര പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായും അറിയിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് 8 ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പും നൽകി. നാളെയും മഴ തുടരും. ഞായറാഴ്ചയോടെ മഴ കുറയാൻ സാധ്യത. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയായിരിക്കും. ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥി വിസയിൽ കാനഡയിലെത്തിയ യുവാക്കളെ മാഫിയ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘം സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 2025 ഡിസംബറിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഘം രാജ്യത്തെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച മറൈൻ 1 സേനാ ഹെലികോപ്റ്ററും ഒരു വാണിജ്യ യാത്രാവിമാനവും ചൊവ്വാഴ്ച വാഷിംഗ്ടണിലെ ആകാശത്ത് വെച്ച് അടുത്തുവന്ന സംഭവത്തിൽ ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അന്വേഷണം ആരംഭിച്ചു. സുരക്ഷാ അകലം ലംഘിക്കപ്പെട്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പത്രസമ്മേളനത്തിനും പ്രസ്താവനകൾക്കുമെതിരെ ബംഗ്ലാദേശ് ഭരണകൂടം. പത്രസമ്മേളനത്തിന് അവസരം നൽകിയെന്നാരോപിച്ച് ഇന്ത്യൻ സർക്കാരിന് നേരെയും വിമർശനമുയർത്തി. ജനതയുടെ വികാരങ്ങൾക്ക് മുറിവേൽപ്പിച്ചെന്നും ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദം തകർക്കുന്ന നടപടിയാണിതെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മാസികയുടെ മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനെ മുംബൈ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. 5 ലക്ഷം രൂപ പിഴയും ചുമത്തി. 4 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാനും കോടതി ഉത്തരവിട്ടു. വിധിയിൽ നിരാശനാണെന്നും സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും തേജ്പാൽ പ്രതികരിച്ചു. സുപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ അറിയിച്ചു. കടലെടുക്ക് ഉടൻ തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന്റെ പ്രധാന കടമ്പകളിലൊന്നാണ് ഹോർമുസിലെ സ്വതന്ത്ര കപ്പൽ നീക്കം. ചില പ്രത്യേക കക്ഷികൾ ഇടങ്കോലിട്ടില്ലെങ്കിൽ കരാർ സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ഭാഗേയ് പറഞ്ഞു. US ഉന്നം വെച്ചാണ് പരാമർശം. കോക്രോച്ച് ജനതാ പാർട്ടി ദേശീയ വർക്കിംഗ് കമ്മിറ്റി രൂപവത്കരിച്ചു. സ്ഥാപകൻ അഭിജിത് ദീപ്കയെ ദേശീയ കൺവീനറായി നിയമിച്ചു. സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ ജോയിന്റ് കൺവീനർമാരായിരിക്കും. ആഫ്രിൻ നവാസാണ് ദേശീയ സെക്രട്ടറി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന് ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നീറ്റ് ഉൾപ്പെടെ സുപ്രധാന പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടുകയോ പകരം സംവിധാനം കൊണ്ടുവരികയോ വേണമെന്നാവശ്യപ്പെട്ടാണ് അസോസിയേഷൻ കോടതിയെ സമീപിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് സ്പേസ് വാക്ക് നടത്തി ഇന്ത്യൻ വംശജൻ അനിൽ മേനോൻ. നിലയത്തിന്റെ സൌരോർജ്ജ പാനലിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കായി വൈകിട്ട് 5:55 അനിൽ നിലയത്തിന് പുറത്തിറങ്ങിയത്. നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരിയായ ജെസിക്ക മീറും ഒപ്പമുണ്ടായിരുന്നു. ജെസിക്കയുടെ 6-ാമത്തെ ബഹിരാകാശ നടത്തമാണിത്. പറക്കുന്നതിനിടെ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിക്കുകയും അക്രമാസക്തനാവുകയും ചെയ്ത യാത്രക്കാരനെ സഹയാത്രികരും വിമാന ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. യാത്രികരുടെയും ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടലിലൂടെ ഒഴിവായത് വൻ അപകടം. ബാത്തിക് എയർ വിമാനത്തിൽ കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കാരനായ പാലക്കാട് കൂറ്റനാട് തെക്കേ റാവണ്ണൂർ അത്താണിക്കൽ വീട്ടിൽ ജംഷീറാണ് അക്രമാസക്തനായത്. ഇതിനിടെ എമർജൻസി വാതിലിന്റെ ജനൽ പാനലും ഇടിച്ചു തകർത്തു. ശബരിമലയിലേക്ക് മിൽമയിൽ നിന്ന് നെയ് വാങ്ങിയതിലെ ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എസ് പ്രശാന്ത് അടക്കമുള്ളവരെ പ്രതിചേർത്ത് വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം. ബോർഡ് അംഗമായിരുന്ന എ അജിത് കുമാർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന പരേതനായ മുരാരി ബാബു എന്നിവരാണ് മറ്റു പ്രതികൾ. മിൽമയിൽ നിന്നുള്ളവരെയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിചേർക്കുമെന്നാണ് സൂചന. പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഓഗസ്റ്റ് 15 ആരംഭിക്കും. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി ആഗസ്റ്റ് 15 മുതൽ സബ് ഇൻസ്പെക്ടർമാർ ചുമതലയേൽക്കും. ഇതിൽ 63 വനിതാ എസ്ഐമാർക്കായിരിക്കും ഭരണച്ചുമതലയെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കണ്ണൂർ ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരം കാണിച്ചെന്ന ആരോപണത്തിൽ കലക്ടർ പി വിഷ്ണുരാജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൃശൂർ ചാവക്കാട് വരെ ഫ്രീസർ സൌകര്യമില്ലാത്ത ആംബുലൻസിലാണ് രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഇതിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ADM പി എൻ പുരുഷോത്തമനെ കലക്ടർ ചുമതലപ്പെടുത്തി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടംതിരിയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആശ്വാസമായി നടപ്പു സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ടിന്റെ 1 തുക 2029.15 crore സംസ്ഥാന സർക്കാർ അനുവദിച്ചു. തുക ലഭ്യമാകുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികളുടെ നടത്തിപ്പിനും ദൈനംദിന വികസന പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക ആശ്വാസമാകും. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെല്ലാം ഈ മാസം 10 ഹാജരാകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ പ്രതികളാരും ഹാജരായിരുന്നില്ല. ഇതിൽ കോടതി അതൃപ്തി അറിയിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വിദേശ വിമാന കമ്പനികൾക്ക് നേരിട്ട് സർവീസ് നടത്താൻ സാധിക്കുന്ന പോയിന്റ് ഓഫ് കോൾ പദവി നൽകാനാവില്ലെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചു. പദവി അനുവദിക്കാൻ കേരള സർക്കാർ കേന്ദ്രത്തിന് നിവേദനം സമർപ്പിച്ചിരുന്നതായി സഹമന്ത്രി മുരളീധർ മോഹോൾ വ്യക്തമാക്കി. കേരളത്തെ കർണാടകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ കൂട്ടുപുഴ വിരാജ്പെട്ട മാക്കൂട്ടം ചുരം റോഡ് കനത്ത മഴയിൽ വീണ്ടും തകർന്നു. വലിയ കുഴികളും തകർച്ചയും കാരണം ഇതുവഴിയുള്ള ഗതാഗതം തീർത്തും ദുസ്സഹമായിരിക്കുകയാണ്. വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ വാഹന മോഡിഫിക്കേഷനിൽ വലിയ ഇളവ് ഉണ്ടാവുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. പഴശ്ശി സാഗർ മിനി ജലവൈദ്യുത പദ്ധതിയുടെ പ്രവൃത്തി നാട്ടുകാർ ഇടപെട്ട് നിർത്തിവെപ്പിച്ചു. പ്രവൃത്തിക്കിടെ നീക്കുന്ന മണ്ണ് പുഴയോരത്ത് തള്ളിയതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. മട്ടന്നൂർ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള കർഷക ദിനാഘോഷം 17 മട്ടന്നൂർ മഹാദേവ ഹാളിലും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണം വിപണന സാംസ്കാരിക മേള 21 മുതൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും നടക്കും. കർഷക ദിനത്തിന്റെ ഭാഗമായി കർഷകർക്ക് അവാർഡുകൾ നൽകും. മുൻകാല അവാർഡ് ജേതാക്കളെ ആദരിക്കും. അപേക്ഷ 8 വരെ കൃഷിഭവനിൽ സ്വീകരിക്കും. ഇന്ത്യ ശ്രീലങ്ക 11 ത്രിദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് തുടങ്ങും. ആദ്യ ടെസ്റ്റ് 15 ആരംഭിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിന് ആതിഥ്യമരുളാൻ കേരളം. വേദിയൊരുക്കാൻ 5 പരിഗണനയിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
0: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 August 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

രാമകഥ ഗാനലയം. 22-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ രാവണാദികളുടെ ആലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പ്രേമരാജൻ കീഴല്ലൂർ.

സുരമ വീണ്ടും പറഞ്ഞു, ഭവാനിന്റെ വായിലേക്ക് കടന്നാലും അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളെ ഭക്ഷിച്ചു കളയും. അപ്പോൾ ഹനുമാൻ ഒരു യോജന വണ്ണമുള്ള ശരീരത്തോടുകൂടി അവളുടെ മുന്നിൽ നിൽപ്പായി. ഹനുമാന്റെ രൂപം കണ്ട സുരസ തന്റെ വായ 5 യോജന വിസ്തീർണമുള്ളതാക്കി തുറന്നു. അത് കണ്ട ഹനുമാൻ തന്റെ ദേഹത്തിന്റെ വണ്ണം അതിന്റെ ഇരട്ടിയാക്കി. അപ്പോൾ സുരസ തന്റെ വദനത്തിന്റെ വിസ്തീർണം 20 യോജനയാക്കി. ഹനുമാനാകട്ടെ ദേഹം 30 യോജന വണ്ണമാക്കി. അത് കണ്ട സുരസ 50 യോജന വിസ്തീർണമുള്ള വായ പിളർന്നു. അപ്പോൾ ഹനുമാനാകട്ടെ തന്റെ ദേഹം ഒരു പെരുവിരലിനോളം വണ്ണമുള്ളതാക്കി അവളുടെ വായിൽ കൂടി പ്രവേശിച്ച് പുറത്തേക്ക് വന്നു. സുരസ പറഞ്ഞു, ശ്രേഷ്ഠനായ വായുപുത്ര, ഭവാൻ പോയി രാമകാര്യം സാധിക്കുക. ഭവാന്റെ ബലം അറിയുന്നതിനായി ദേവന്മാരാൽ അയക്കപ്പെട്ടവളാണ് ഞാൻ. തുടർന്ന് തന്റെ അന്തർഭാഗത്ത് മുങ്ങിക്കിടക്കുന്നതും രത്നങ്ങളും സ്വർണങ്ങളും നിറഞ്ഞതുമായ മൈനാക പർവ്വതത്തിനോട് സമുദ്രം പറഞ്ഞു, മഹാശക്തിമാനും മാരുതപുത്രനുമായ ഹനുമാൻ ശ്രീരാമന്റെ കാര്യസാധ്യത്തിനായി ഇതാ ലങ്കയിലേക്ക് പോകുന്നു. ഭവാൻ അദ്ദേഹത്തിന് സഹായത്തെ ചെയ്യണം. എത്രയും വേഗത്തിൽ ജലനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുക. ഹനുമാൻ അതിന്മേൽ സ്വൽപ്പം വിശ്രമിച്ച് യാത്ര തുടരട്ടെ. ഇത് കേട്ട മൈനാക പർവ്വതം ജലമധ്യത്തിൽ ഉയർന്നു പൊങ്ങി. ഒരു മനുഷ്യരൂപത്തിൽ ആ ശിഖരത്തിൽ മേൽ നിന്നുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു, ഹേ വാനര പുങ്കവ, ഞാൻ മൈനാകമെന്ന പർവ്വതമാണ്. ഭവാന്റെ വിശ്രമത്തിനായിട്ടാണ് ഞാൻ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. മൈനാകത്തോട് ഹനുമാൻ പറഞ്ഞു, ശ്രീരാമസ്വാമിയുടെ കാര്യത്തിനു വേണ്ടി ശ്രമിക്കുന്ന എനിക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനും അവസരം എവിടെ? ഹനുമാൻ തന്റെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആകാശത്തുകൂടി ഗമിക്കുന്നവരുടെ നിഴൽ പിടിച്ചു നിർത്തി ഭക്ഷിക്കുന്ന ജലമധ്യത്തിലുള്ള സിംഹിക എന്ന ഛായാഗ്രഹിണി ഹനുമാന്റെ നിഴലിനെ പിടികൂടി. വീര്യവാനായ ഹനുമാൻ, ഏതൊരു വിഘ്നകാരിയാണ് എന്റെ വേഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു. സിംഹിക എന്ന രാക്ഷസിയെ കണ്ട ഹനുമാൻ വെള്ളത്തിലേക്ക് താണവന്ന് അവളെ ക്രോധത്തോടുകൂടി ഹനിച്ചു കളഞ്ഞു. അനന്തരം അദ്ദേഹം വീണ്ടും മേൽപോട്ട് ചാടി തെക്കോട്ട് അഭിമുഖമായി യാത്ര തുടർന്നു. സമുദ്രത്തിന്റെ തെക്കേ അരികിലായി ത്രികൂട പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നാനാഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോടുകൂടിയ ഒട്ടനവധി കോട്ടമതിലുകളും എല്ലാ ദിക്കുകളിലും അഗാധമായ കിടങ്ങുകളുള്ളതുമായ ലങ്കാനഗരത്തെ കണ്ട് ഹനുമാൻ എങ്ങനെ അവിടെ കടന്നു ചെല്ലുമെന്ന ചിന്തയിൽ വ്യാകുലനായിത്തീർന്നു. ഹനുമാൻ സൂക്ഷ്മ ശരീരനായി ലങ്കയുടെ കവാടത്തിൽ കൂടി കടക്കുവാൻ തുടങ്ങിയപ്പോൾ രാക്ഷസി വേഷം ധരിച്ച സാക്ഷാൽ ലങ്കാപുരി അകത്തേക്ക് കടന്ന അദ്ദേഹത്തെ കണ്ടിട്ട് രോഷം കൊണ്ടു, വാനര രൂപം ധരിച്ച് എന്നെ അവഗണിച്ചുകൊണ്ട് രാത്രിയിൽ ചോരനെ പോലെ അകത്തേക്ക് കടക്കാൻ തുടങ്ങുന്ന ഭവാൻ ആരാണ്, എന്തു ചെയ്യുവാനാണ് ഉദ്ദേശം എന്നിങ്ങനെ ചോദിച്ചു. ഹനുമാൻ അവജ്ഞയോടെ തന്റെ ഇടത്ത് കൈ മുഷ്ടിക്കൊണ്ട് അവൾക്കൊരു ഇടി കൊടുത്തു. മുഷ്ടിപ്രഹരമേറ്റ് അവൾ രക്തം വമിച്ചുകൊണ്ട് നിലം പതിച്ചു. പിന്നീട് അവൾ എഴുന്നേറ്റ് മഹാബലവാനായ ഹനുമാനോട് പറഞ്ഞു, അല്ലയോ ഹനുമാൻ, അങ്ങക്ക് നല്ലതു വരട്ടെ. സീതാന്വേഷണാർത്ഥം സുഗ്രീവൻ വാനരന്മാരെ അയക്കുമെന്നും അവരിൽ ഒരു വാനരൻ എന്നെ മുഷ്ടിക്കൊണ്ട് പ്രഹരിക്കുമെന്നും അതോടുകൂടി രാവണന്റെ അന്ത്യം കുറിക്കുമെന്നും പണ്ട് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞിരുന്നു. അതിനാൽ ലങ്കയും സർവസ്വവും ഭവാനാൽ ജയിക്കപ്പെട്ടു.

രാവണന്റെ അന്തപുരത്തിൽ ഉത്തമമായ ക്രീഡാവനവും അതിന്റെ മധ്യത്തിൽ ദിവ്യവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു അശോകവനികയും അതിൽ ശിംശിപ എന്ന പേരായ ഒരു മഹാവൃക്ഷവുമുണ്ട്. ഘോര രാക്ഷസികളാൽ പരിരക്ഷിതയായി സീതാദേവി അവിടെയാണ് ഇരിക്കുന്നത്. വേഗത്തിൽ പോയി അവളെ കണ്ടതിനു ശേഷം തിരിച്ചു ചെന്ന് ശ്രീരാമനെ

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: അച്ഛനെന്ന എത്ര സന്തോഷം, ഹാള് കിട്ടിയാ.
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വസ്ത്രമന്ത്രാലയം രാഷ്ട്രപതി ഭവൻ കൾച്ചർ

0: സെന്ററിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 12-ാമത് കൈത്തറി ദിനാഘോഷ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരറ്റ എന്നിവരും പങ്കെടുക്കും. 2025-ലെ സന്ത് കബീർ ഹാൻഡ്ലൂം അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ ആദരിച്ച് 4 സ്മരണികാ തപാൽ സ്റ്റാമ്പുകളും പുറത്തിറക്കും. 2 പ്രസിദ്ധീകരണങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പുരസ്കാരം നേടിയ കൈത്തറി ഉൽപ്പന്നങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. പരമ്പരാഗത ഖാനി നെയ്ത്ത്, വോൾ ഹാംഗിംഗ് നെയ്ത്ത് എന്നിവയുടെ തത്സമയ പ്രദർശനങ്ങൾ കാണാനും സന്ദർശകർക്ക് അവസരമുണ്ടാകും.
0: കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വന്തം കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കുടുംബങ്ങളെയും കരകൌശല വിദഗ്ധരെയും പിന്തുണയ്ക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വയം പര്യാപ്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ചെറുകിട നെയ്ത്ത് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. സംസ്ഥാനതല കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ ഉച്ചകഴിഞ്ഞ് ടി ഒ മോഹനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 20% റിബേറ്റുമുണ്ട്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയ പെർമനന്റ് സെക്രട്ടറി ലൂക് ഹോഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലെ സഹകരണത്തെക്കുറിച്ചും ഉൽപാദനം, സാങ്കേതികവിദ്യ, ഭക്ഷ്യസുരക്ഷ, ഊർജ്ജ വിനിമയം എന്നീ മേഖലകളിലെ വിവിധ അവസരങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ലൂക് ഹോഗുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കാലവർഷക്കെടുതികളിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ കൂടി അധിക ധനസഹായം നൽകാൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: ആശ്രിതർക്ക് നിലവിൽ അനുവദിക്കുന്ന 4 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാനാണ് തീരുമാനം. ഇതിനു പുറമെ മരണാനന്തര ചടങ്ങുകൾക്കായി ദുരിത പ്രതികരണ നിധിയിൽ നിന്ന് 10,000 രൂപ വീതം അനുവദിക്കും. വെള്ളം കയറി വീട് വൃത്തിയാക്കാൻ റേഷൻ കാർഡൊന്നിന് 10,000 രൂപ വീതം നൽകും. വ്യാപാര സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം നൽകും. കൃഷിനാശത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കും. നഷ്ടങ്ങൾ സംഭവിച്ച സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണി പിന്തുണയും നൽകും. വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ നിലവിൽ നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം 12 ലക്ഷം രൂപയായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ ആർ രാജേഷിന്റെ തിരുവനന്തപുരം നേമത്തെ വീട് മന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. രാജേഷിന്റെ ആശ്രിതർക്ക് ഗവൺമെന്റ് ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭായോഗത്തിൽ തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. രാജേഷിന്റെ വീട് നവീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 6 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 4 കോടിയിലേറെ രൂപയുടെ കൃഷിനാശം ഉണ്ടായതായി കണക്കാക്കുന്നു. മലയോര പഞ്ചായത്തുകളിലാണ് കൂടുതൽ നാശനഷ്ടം. കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ.
3: പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇന്നലെ വൈകുന്നേരം വരെ ജില്ലയിൽ 4,24,68,000 രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചത്. 1,598 കർഷകരുടെ 657 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. ഇരിക്കൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത്. 757 കർഷകരുടെ 576 ഹെക്ടറോളം സ്ഥലത്തെ കൃഷിയാണ് ഇവിടെ നശിച്ചത്. പയ്യന്നൂർ ബ്ലോക്കിൽ 57 ഹെക്ടറിലേറെയും തളിപ്പറമ്പ് ബ്ലോക്കിൽ 10 ഹെക്ടറിലേറെയും കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ 4 മാസത്തിനിടെ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ 13,84,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്.
0: കൃഷിനാശം സംഭവിച്ച കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ മറ്റന്നാൾ മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിക്കും. കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ നേരിട്ടെത്തി മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തും. തുടർന്ന് കളക്ട്രേറ്റിൽ ജില്ലയിലെ കൃഷിനാശം സംബന്ധിച്ച് അവലോകന യോഗം ചേരും. മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 12,063 പേർ. 5,019

0: പുരുഷന്മാരും 5396 സ്ത്രീകളും 1648 കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് 237 പേരാണ്. 9 ക്യാമ്പുകളാണ് നിലവിലുള്ളത്. 99 കുടുംബങ്ങളിലെ 86 പുരുഷന്മാരും 112 സ്ത്രീകളും 39 കുട്ടികളുമാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB അധികൃതർ അറിയിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് ഷട്ടറുകൾ അടച്ചത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് സുരക്ഷിത പരിധിയിലാണെന്നും അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ പ്രധാന മലയോര മേഖലകളിൽ യാത്രകൾക്കും ഭാരവാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന നിയന്ത്രണം പിൻവലിച്ചതായി ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴയുടെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിലും കാലാവസ്ഥ അനുകൂലമായതിനാലുമാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ എല്ലാ കുടുംബങ്ങൾക്കും ഗവൺമെന്റ് പ്രഖ്യാപിച്ച 10,000 രൂപ ധനസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചങ്ങനാശ്ശേരി താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹായം ലഭിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കണമെന്ന നിബന്ധനയില്ലെന്നും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും AP അനിൽകുമാർ അറിയിച്ചു. ഓണം ഉത്സവബത്തയും മറ്റ് ആനുകൂല്യങ്ങളും മുൻവർഷത്തെ പോലെ നൽകുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ഓണം ഉത്സവബത്ത മറ്റാനുകൂല്യ വിതരണം എന്നിവ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ഉത്സവബത്ത മാർഗ്ഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഗവൺമെന്റ് ഉത്തരവ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി ബിന്ദു അറിയിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ ടൂറിസം സാംസ്കാരിക പദ്ധതികൾ അദ്ദേഹം വിലയിരുത്തും. രാവിലെ കോഴിക്കോട് DCC ഓഫീസ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വസതി, സരോവരം ബയോപാർക്ക്, കോഴിക്കോട് ബീച്ച്, കാപ്പാട് ബീച്ച്, അകലാപ്പുഴ എന്നിവിടങ്ങളും മന്ത്രി സന്ദർശിക്കും. ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല പരിപാടി മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് കാസർകോട് വെള്ളരിക്കുണ്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിലെ ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം നിർത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഫാക്ടറി ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേസ് 13 വീണ്ടും പരിഗണിക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കം വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിതല ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിന്റെ പഴയകാല സംഗീത കൂട്ടായ്മകളായ മെഹഫിലുകളുടെ സംഘാടകൻ സ്റ്റെർലിൻ ലത്തീഫ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പ്രമുഖ ഗായകരുമായും നാടക പ്രവർത്തകരുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ പ്രൊഫസർ ഡോ OC ഇന്ദിര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കർക്കിടക വാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ചടങ്ങുകളും ഹരിതചട്ടം പൂർണ്ണമായി പാലിച്ച് നടത്തണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ആതിര അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: അദ്യ രാഷ്ട്രീയ ഹസ്തതന്ത് ദിവസ ഉത്സാഹേന ആനന്ദേന ച ആചരന്ത്വിതി പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന നാഗരികാ പ്രാർത്ഥിതാ. ഏകസ്മിന് ചലച്ചിത്രീയ സന്ദേശേ ശ്രീമോദി അവദത് യത് പഞ്ചോത്തരൈകോനവിംശതിതമെ വർഷേ ഓഗസ്റ്റ് മാസസ്യ സപ്തമ ദിനാങ്കെ ഭാരതസ്യ സ്വാതന്ത്ര്യ സംഘർഷസ്യ ഭാഗരൂപേണ സ്വദേശീയ ആന്ദോളനസ്യ ആരംഭഃ അഭവത്. സർവക്ഷേത്രാണാം ജനാശ്ച ഏകീഭൂയ ബ്രിട്ടീഷർ ശാസനം വിരുദ്ധ്യ ഐതിഹാസികം സംഘർഷം കൃതവന്തഃ. പ്രധാനമന്ത്രി ജനാൻ സ്വഹസ്തൈഃ വസ്ത്രാണി നിർമാതൃഭ്യഃ നിർധന തന്തുവായ കുടുംബേഭ്യഃ ശില്പിഭ്യശ്ച സഹായം കർത്തും പ്രോത്സാഹിതവാൻ.
2: मैं आज आग्रह करता हूँ 7 अगस्त हैंडलूम डे होगा. हमने उत्साह और उमंग के साथ हैंडलूम डे मनाना है. हमारा काम है आत्मनिर्भर भारत बनाने के लिए हमारे इन छोटे छोटे छोटे गरीब परिवारों को भी आर्थिक रूप से समृद्ध करना। आइए हम स्वयं हैंडलूम से कुछ न कुछ खरीदें, उसका एक वीडियो बनाएं और देश और दुनिया में उस वीडियो को प्रचारित करें ताकि हमारे बुनकर भाई बहनों के सामर्थ्य का परिचय दुनिया को भी हो।
1: केन्द्रीय मंत्रिमंडलेन ह्यः स्वच्छ ऊर्जायाः ग्रामीण अर्थव्यवस्थायाश्च वर्धनार्थं प्रायः पादोन चतुर्विंशति सहस्र कोटि रूप्यकाणां परिव्यय युतां राष्ट्रिय जैव ऊर्जना योजनां गोवर्धनमिति अनुमोदितम्। नवदिल्ल्यां प्रसारमाध्यमैः सह वार्तालापं कुर्वन् सूचना प्रसारण मन्त्री अश्विनी वैष्णवः अवदत् यत् इयं योजना अस्मात् वर्षादारभ्य 35-36 अधिक 2000 वर्षपर्यन्तं प्रवर्तयिष्यते। श्री वैष्णवः अवदत् यत् आर्थिक कार्यस्य मन्त्रिसभा समित्या अपि असमराज्ये राष्ट्रिय राजमार्ग 15 इत्यस्य पार्श्वे गुवाहाटीतः तेजपुरपर्यन्तं पंक्तिचतुष्टय युतस्य राजमार्गस्य निर्माणम् अनुमोदितम्। मन्त्रिमण्डलस्य गोवर्धन योजनायाः अनुमोदन विषये प्रधानमन्त्रिणा नरेन्द्रमोदिना सामाजिक प्रसार माध्यमे उक्तं यत् स्वच्छ ऊर्जायै ग्रामीण समृद्ध्यै देशस्य सामूहिक स्वप्नस्य स्वावलम्बनाय च अयं निर्णयः महत्वपूर्णः पदक्षेपः अस्तीति। केन्द्रीय वित्तमन्त्री निर्मला सीतारामनः उक्तवती यत् सर्वकारस्य महत्वाकांक्षा अस्ति यत् आधुनिक प्रगतिः संस्कृतिः परम्परयोः आधारिता भवेदिति। नवदेहल्यां सीडी देशमुख व्याख्यानम 2026 इति कार्यक्रमं सम्बोधयन्ती श्रीमती सीतारामनः अवोचत् यत् उपभोक्तावादिनः न भूत्वा समृद्धायाः सम्पन्नायाः च भारतीय सभ्यतायाः अनुरूपं सफलं भवितुं भारतस्य नियतिः भवेदिति। भारतम् ओडिशा राज्यस्य चण्डीपुरनगरस्य एकीकृत परीक्षा क्षेत्रात् मध्यम परिधियुक्तस्य अग्निचार इति क्षिपण्याः सफलतया परीक्षणम् अकरोत्। रक्षामन्त्रालयः अवदत् यत् प्रक्षेपणेन क्षिपण्याः सर्वाः प्रचालनात्मकतान्त्रिकमानदण्डाः प्रमाणिताः अभवन्निति। केन्द्रेण गोवा राज्यस्य विधानसभाक्षेत्रेषु अनुसूचितजनजातीनां प्रतिनिधित्वस्य पुनः समायोजनस्य अधिनियमः 2025 इत्यस्य कार्यान्वयनम् अधिसूचितम्। येन गोवा राज्ये अनुसूचित जनजातीनां कृते विधानसभा स्थानानां आरक्षणस्य मार्गः प्रशस्तः अभवत्। भारतीय राजपत्रे प्रकाशितायाः अधिसूचनायाः अनुसारं राज्यस्य जनजातीय समुदायानां दीर्घकालस्य अपेक्षां पूरयन् निर्वाचनक्षेत्रस्य पुनः समायोजनस्य आरक्षणस्य च प्रक्रियां समर्थयन् ह्यः अधिनियमः प्रवृत्तः अभवत्। भारत ऋतु विज्ञान विभागेन अद्य मध्यप्रदेशे राजस्थाने केरल राज्ये माहे प्रदेशे ओडिशा राज्ये तटीय दक्षिणान्तर्गत कर्णाटके च मेघावृष्ट्या प्रचण्ड बातेन विद्युत् प्रभावेन च सह प्रचण्डतः अतिप्रचण्डायाः वर्षायाः पूर्वानुमानं कृतमस्ति। अद्य अण्डमान निकोबार द्वीपेषु झारखण्डप्रदेशे लक्षद्वीपे पश्चिमबङ्गप्रदेशे मध्यप्रदेशे तमिलनाडुप्रदेशे पुदुच्चेरीप्रदेशे कारैकलप्रदेशे उत्तराखण्डप्रदेशे च एतादृशी स्थितिः भविष्यति। बैडमिंटन क्रीडायां भारतस्य तन्वी शर्मा अद्य असन नगरे कोरिया मास्टर्स क्रीडायाः महिला सिंगल्स इत्यस्यां प्राग उपांत चक्रीय क्रीडायां स्वस्याः देशवासिन्या रक्षिता रामराज इत्यनया सह क्रीडति इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പെൻഷൻ ലഭിക്കാതെ വിമുക്ത ഭടന്മാർ, വിധവകൾ എന്നിവർക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്നും വർഷത്തിൽ ഒരു തവണ നൽകുന്ന സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള പെൻഷൻ ലഭിക്കാത്ത വിമുക്ത ഭടന്മാർ, വിധവകൾ എന്നിവർ വരുമാന സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് ബുക്കിന്റെ പകർപ്പ്, വിമുക്ത ഭട വിധവ ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് മുൻപായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497270006. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി അഡ്മിഷനിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിന് ഇന്ന് കോളേജിൽ തത്സമയ പ്രവേശനം നടത്തുന്നു. ഒഴിവുകളുടെ വിവരങ്ങൾ www.le.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തും ന്യൂമാഹി കൃഷിഭവനും പുന്നോൾ സർവീസ് സഹകരണ ബാങ്കും ചേർന്ന് 17-ാം തീയതി കർഷക ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി കർഷക അവാർഡുകൾ നൽകുന്നു. അവാർഡിന് തിരഞ്ഞെടുക്കുന്നതിനായുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകൻ ന്യൂമാഹി കൃഷിഭവൻ പരിധിയിലെ താമസക്കാരനും 5 വർഷത്തിനുള്ളിൽ അവാർഡിന് പരിഗണിക്കാത്തവരുമായിരിക്കണം. കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഈ മാസം 10-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കകം കൃഷിഭവനിൽ സമർപ്പിക്കണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. ഫിഷിംഗ് ഹാർബറുകൾ, ലാൻഡിംഗ് സെന്ററുകൾ എന്നിവ കേന്ദ്രീകരിച്ച് റെസ്ക്യൂ ഗാർഡുമാരെ നിയമിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ ട്രെയിനിംഗ് പൂർത്തിയാക്കിയവരുമായിരിക്കണം. അഭിമുഖം ഈ മാസം 11-ാം തീയതി 10:30 കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടറി ഡയറക്ടറുടെ ഓഫീസിലാണ്. ഫോൺ നമ്പർ 0497270301. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബിക്, പ്രകൃതിശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 11-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂളിൽ വെച്ച്. പിണറായി ഗവൺമെന്റ് ITIയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിലാണ് ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. ഫോൺ നമ്പർ 0490023840. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കടക വാവ് ബലിതർപ്പണം ഓഗസ്റ്റ് 12-ാം തീയതി പുലർച്ചെ 5:30 മുതൽ ആരംഭിക്കും. പട്ടുവം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കിണറിലെ ചെളി നീക്കുന്നതിനാൽ തളിപ്പറമ്പ്, ആന്തൂർ, പയ്യന്നൂർ, ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റികളിലും പട്ടുവം, പരിയാരം, ചപ്പാരപ്പടവ്, പാണപ്പുഴ, ഏഴോം, മാടായി, കുഞ്ഞിമംഗലം, ചെറുതാഴം, മലപ്പട്ടം, ഇരിക്കൂർ, പള്ളിക്കുന്ന് പ്രദേശങ്ങളിലും ചിറക്കൽ, വളപട്ടണം പഞ്ചായത്തുകളിലും ശുദ്ധജല വിതരണം ഇന്നും നാളെയുമായി ഭാഗികമായി മുടങ്ങും. ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിന്റെ 81 വർഷങ്ങൾ ഓർക്കുന്നതിനായി 4-ാമത് ലോകമാർച്ച് ക്യാമ്പയിന്റെ സംഘാടക സമിതി നാളെ വൈകിട്ട് 6 മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ 81 മൺചിരാതുകൾ തെളിയിച്ച് സമാധാന ജ്വാല സംഘടിപ്പിക്കും. ന്യൂമാഹി പരിമാം ദുർഗാക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 14-ാം തീയതി പ്രതിഷ്ഠാദിന ഉത്സവവും ഉദയാസ്തമയ പൂജയും സർവൈശ്വര്യ പൂജയും ഭഗവതി സേവയും ഉണ്ടായിരിക്കും. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്പോർട്സ് അലുംനി ഫോറം, അലുംനി അസോസിയേഷൻ സിയാക്കുമായി ചേർന്ന് ഇന്നു മുതൽ മറ്റന്നാൾ വരെ കടമ്പേരി ഡെർബി ടർഫിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. കേരള ഗ്രാമീണ ബാങ്ക് പാപ്പിനിശ്ശേരി യുണൈറ്റഡ് മെർച്ചന്റ്സ് ചേംബറിന്റെ സഹകരണത്തോടെ ഇന്ന് പകൽ 3 മണി മുതൽ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വായ്പാ മേള സംഘടിപ്പിക്കുന്നു. ചുമട് താങ്ങി മുത്തപ്പൻ മടപ്പുരയിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മറ്റന്നാൾ രാവിലെ നടക്കും. പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവ സംഘാടക സമിതി രൂപവൽക്കരണ യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നടത്താറുള്ള ത്രിലോക പൂജ, ഭഗവതി സേവ, ഗുരുതി തർപ്പണം എന്നിവ ഇന്നുണ്ടാകും. മേറ്റടി ഉറുമ്പേരി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ കർക്കടക വാവ് പിതൃതർപ്പണം ഈ മാസം 12-ാം തീയതി നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
7: 9447-371-836,
1: 8078-502-836.
0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
8: ഈശ്വര കെ ദർബാർ മേ മഹാത്മാ ഹൂ കെ മേ ദുഷ്ട ആദ്മീ ഹൂ വോ തോ കോയി നീ ജാൻ സക്താ ഹൈ മുസ്കോ ഭീ ബുറാ പതാ നീ ചലേഗാ കെ മേരേ മേ ദുഷ്ടതാ കിത്നി ഭരീ ഹൈ യാ തോ മേരേ മേ സാധുതാ കിത്നി ഭരീ ഹൈ വോ തോ സാധു ഹൃദയ ഹൈ ദുഷ്ട ഹൃദയ വോ ജാൻനേ വാലാ തോ രാം ജീ പഡാ ഹൈ
9: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
0: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
1: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: കഴിയുന്നിടത്തോളം ഓരോ സ്കൂളിൻ്റെയും ഭാരവാഹികളായി ഞങ്ങൾ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും നിയമിച്ചു. ഈ വളണ്ടിയർമാർ വേണം വൈദ്യസഹായവും ശുചീകരണവും നിർവഹിക്കുക. സ്ത്രീകളുമായി ഇടപെടേണ്ടത് സ്ത്രീകൾ വഴിക്ക് വേണമെന്നും വെച്ചു. വൈദ്യസഹായത്തിൻ്റെ കാര്യം വളരെ എളുപ്പമായിരുന്നു. വളണ്ടിയർമാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന മരുന്നുകൾ ആവണക്കെണ്ണ, ക്വിനാവ്, ഗന്ധകക്കൂട്ട് എന്നിവ മാത്രമാണ്. രോഗിയുടെ നാവിന്മേൽ ചുണ്ണാമ്പ് പോലെ ഒരട്ടി വന്ന് മൂടി അത് തുടയ്ക്കുകയോ മലബന്ധമുണ്ടാവുകയോ ചെയ്താൽ

ദൈവമായ സഹായം കൈക്കൊണ്ടുവന്നു. ഞങ്ങളുടെ ഈ പ്രവൃത്തി സമ്പ്രദായത്തെപ്പറ്റി ആശ്ചര്യപ്പെടേണ്ടതില്ല. അവിടെ രോഗങ്ങൾ ചുരുക്കമായിരുന്നു. ഉള്ളത് വിദഗ്ധ സഹായം കൂടാതെ ലഘുവായ ചികിത്സ കൊണ്ട് സുഖപ്പെടുത്താവുന്നവയുമായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഏർപ്പാട് നല്ലവണ്ണം ഫലപ്രദമായി കണ്ടു. ശുചീകരണം പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ജനങ്ങളാകട്ടെ അവരവർ തന്നെ ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ ഭാവമുണ്ടായിരുന്നില്ല. വയലിലെ വേലക്കാർ പോലും അവരവരുടെ മറപ്പുര അന്യസഹായം കൂടാതെ നന്നാക്കി വയ്ക്കാനോ മലം നീക്കം ചെയ്യാനോ ഒരുക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഡോക്ടർ ദേവ് എളുപ്പത്തിൽ മനസ്സിടിയുന്ന ആളല്ല. അദ്ദേഹവും വളണ്ടിയർമാരും ഒരു ഗ്രാമം മാതൃകാ സമ്പ്രദായത്തിൽ വൃത്തിയാക്കുന്നതിൽ തങ്ങളുടെ എല്ലാ ശക്തിയും സാമർത്ഥ്യവും ചെലുത്തി. അവർ നിരത്തുകളും ഒറ്റങ്ങളും അടിച്ചു വൃത്തിയാക്കി, കിണറുകൾ ചളി നീക്കി ശുചിയാക്കി, അടുത്ത് അഴുക്കുവെള്ളം കെട്ടിനിൽക്കുന്ന കുണ്ടുകളെല്ലാം തൂർത്തു. ഈ പരിശ്രമത്തിൽ പ്രതിഫലം കൂടാതെ പ്രവൃത്തിയെടുക്കുന്നതിന് ഗ്രാമക്കാരുടെ ഇടയിൽ തന്നെ വളണ്ടിയർമാരെ ഉണ്ടാക്കാൻ അവർ ഗ്രാമക്കാരെ സ്നേഹപൂർവ്വം പ്രേരിപ്പിച്ചു. ചില ഗ്രാമങ്ങളിൽ അവരുടെ പ്രവർത്തനം കണ്ട് ലജ്ജിച്ച് ജനങ്ങൾ ഈ പ്രവൃത്തിയിൽ ചേരാൻ പ്രേരിതരായി. മറ്റു ചില ഗ്രാമങ്ങളിൽ ജനങ്ങൾ ഇതിലധികം ഉത്സാഹം കാണിച്ചു. എന്റെ കാർ പോകാൻ സൗകര്യപ്പെടുത്തുന്നതിന് അവർ പല സ്ഥലങ്ങളിലും റോഡുകൾ നിർമ്മിക്കുക കൂടി ചെയ്തു. മധുരമായ ഈ അനുഭവങ്ങളോട് ഇടകലർന്ന് ജനങ്ങളുടെ അലസതയും അശ്രദ്ധയും സംബന്ധിച്ച് കടുത്ത ചില അനുഭവങ്ങളും ഉണ്ടാകാതിരുന്നില്ല. ചില ഗ്രാമക്കാർ ഈ പ്രവൃത്തിയിൽ തങ്ങൾക്കുള്ള നീരസം തുറന്നു പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതിനു മുൻപ് പല യോഗങ്ങളിലും വിവരിച്ചിട്ടുള്ള അനുഭവം ഇവിടെ പറയുന്നത് അസ്ഥാനത്താകുകയില്ല. ഭീതിഹർവ എന്ന ചെറു ഗ്രാമത്തിൽ ഞങ്ങളുടെ സ്കൂളുകളിൽ ഒന്നുണ്ടായിരുന്നു. അതിനടുത്ത് അതിലും ചെറുതായ ഒരു ഗ്രാമം ഞാൻ സന്ദർശിക്കാനിടയായി. അവിടെ ചില സ്ത്രീകൾ വളരെ മലിനമായ വിധത്തിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അവർ എന്തുകൊണ്ടാണ് വസ്ത്രം വൃത്തിയായി ധരിക്കാത്തത് എന്ന് ചോദിക്കാൻ ഞാൻ കസ്തൂരിബായിയോട് പറഞ്ഞു. അത് ചോദിച്ചപ്പോൾ അവരിൽ ഒരു സ്ത്രീ കസ്തൂരിബായിയെ തൻ്റെ കുടിലിനുള്ളിൽ കൂട്ടിക്കൊണ്ടുപോയി ഇപ്രകാരം പറഞ്ഞു, നോക്കൂ, വേറെ ഏതെങ്കിലും ഒരു വസ്ത്രം സൂക്ഷിച്ചിട്ടുള്ള പെട്ടിയോ അലമാരിയോ ഒന്നും ഇവിടെയില്ല. ഞാൻ ഉടുത്തിരിക്കുന്ന സാരി മാത്രമാണ് എനിക്ക് ആകെയുള്ള വസ്ത്രം. എങ്ങനെയാണ് ഞാനിത് മുക്കി വൃത്തിയാക്കുക? എനിക്ക് വേറെ സാരി തരാൻ മഹാത്മജിയോട് പറയൂ. എന്നാൽ ഞാൻ നിത്യം കുളിച്ച് വൃത്തിയായ വസ്ത്രം ധരിച്ചു കൊള്ളാമെന്നേൽക്കാം. ഈ കുടിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല. ഇന്ത്യയിൽ വളരെ ഗ്രാമങ്ങളിൽ കാണാകുന്ന ഒരു മാതൃകയാണ് അത്. ഇന്ത്യയിൽ അനവധി കുടിലുകളിൽ ജനങ്ങൾ യാതൊരു വീട്ടു സമാനങ്ങളില്ലാതെയും നഗ്നത മറക്കാൻ എന്തെങ്കിലും ഒരു കീറ തുണിത്തുണ്ടുമുള്ളതൊഴിച്ച് വേറെ മാറ്റിയെടുക്കാൻ ഒരു വസ്ത്രമില്ലാതെയും ജീവിച്ചു വരുന്നുണ്ട്. വേറൊരനുഭവം കൂടി ഞാൻ പ്രസ്താവിക്കാം. ചമ്പാരനിൽ മുളയ്ക്കും പുല്ലിനും പഞ്ഞമില്ല. ഇവ കൊണ്ടാണ് ഭീതിഹർബയിലെ സ്കൂൾ ഉണ്ടാക്കിയിരുന്നത്. ഒരു രാത്രി ആരോ, ഒരുപക്ഷെ അടുത്തുള്ള വല്ല തോട്ടക്കാരുടെയോ ആളുകളാവാം, അതിന് തീവെച്ചു. മുളകൊണ്ടും പുല്ലുകൊണ്ടും തന്നെ വേറൊരു പുരയുണ്ടാക്കുന്നത് യുക്തമല്ലെന്ന് തോന്നി. ആ സ്കൂൾ ശ്രീയിൽ സോമന്റെയും മിസ്സിസ് ഗാന്ധിയുടെയും കീഴിലായിരുന്നു. ഒരു പക്ക കെട്ടിടം നിർമ്മിക്കാൻ ശ്രീയിൽ സോമൻ തീരുമാനിച്ചു. പരക്കെ ഉത്സാഹജനകമായ അദ്ദേഹത്തിന്റെ അധ്വാനം കാരണമായി വളരെ പേർ അദ്ദേഹത്തോട് സഹകരിക്കുകയും ക്ഷണത്തിൽ കട്ട കൊണ്ടുള്ള ഒരു കെട്ടിടം തയ്യാറാവുകയും ചെയ്തു. ഇത് പിന്നെ വല്ലവരും ചുട്ടുകളയുമെന്ന ഭയത്തിന് അവകാശമുണ്ടായിരുന്നില്ല. ഇങ്ങനെ പള്ളിക്കൂടങ്ങളിൽ ശുചീകരണം, വൈദ്യസഹായം എന്നീ വഴികളിൽ കൂടി വളണ്ടിയർമാർ ഗ്രാമക്കാരുടെ വിശ്വാസവും ബഹുമാനവും സമ്പാദിക്കുകയും ഗ്രാമക്കാരെ നല്ല നിലയിൽ സ്വാധീനിക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്തു. ഈ നിർമ്മാണപരമായ പ്രവൃത്തി സ്ഥിരമായി നടത്തിപ്പോരുവാൻ ഏർപ്പാട് ചെയ്യണമെന്ന് ഞാൻ ആശിച്ചിരുന്നു. എന്നാൽ എന്റെ ആശ സഫലമായില്ലെന്ന് വ്യസനസമേതം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. വളണ്ടിയർമാർ തൽക്കാല പ്രവൃത്തിക്കായി വന്നവരാണ്. പുറമേ നിന്ന് കൂടുതൽ ആളുകളെ കിട്ടാൻ കഴിഞ്ഞില്ല. പ്രതിഫലം കൂടാതെ സ്ഥിരമായി പ്രവൃത്തിയെടുക്കുവാൻ ബീഹാറിൽ ആളുകൾ ഉണ്ടായിരുന്നുമില്ല. അതിലിടക്ക് ചമ്പാരന്റെ പുറത്ത് എനിക്ക് തയ്യാറായി വന്നിരുന്ന മറ്റു പ്രവൃത്തിക്കായി ചമ്പാരനിലെ എന്റെ പ്രവൃത്തി അവസാനിച്ച ഉടനെ എനിക്ക് പോരേണ്ടി വന്നു. എന്നാൽ കുറച്ചു മാസത്തോളം ചമ്പാരനിൽ നടത്തിയ പ്രവൃത്തി കേവലം നിഷ്ഫലമായില്ല. അതിന്റെ സ്ഥായിയായ ഫലം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇന്നും അവിടെ കാണാം. ഗാന്ധിഗീതം.

ഐത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. ഏറ്റവും വലിയ കളങ്കം എന്നാണ് അദ്ദേഹം ഇതിനെ പറയുന്നത്. ജനനം കൊണ്ട് ഒരു പ്രത്യേക കുലത്തിലോ സാമൂഹ്യ നിലവാരത്തിലോ പെടുന്നയാളുകൾ സ്പർശിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അശുദ്ധി എന്ന അർത്ഥമാണ് തീണ്ടൽ എന്ന പദത്തിനുള്ളത്. അഘോയുടെ ഭാഷയിൽ അതൊരു അധികപ്പെട്ടാണ്. മതത്തിന്റെ പേരും പറഞ്ഞ് അത് മതത്തെ ദുഷിപ്പിക്കുകയും മാർഗവിഘ്നം വരുത്തി വയ്ക്കുകയും ചെയ്യുന്നു. ആരും തന്നെ തൊട്ടുകൂടാത്തവനായി പിറക്കുന്നില്ല. എല്ലാവരും ഒരേ ഒരു അഗ്നിയിൽ നിന്ന് പൊട്ടിയുതിരുന്ന സ്ഫുലിംഗങ്ങളാണ്. ചില മനുഷ്യരെ മാത്രം ജന്മനാ തന്നെ തൊട്ടുകൂടാത്തവരെന്ന് കരുതുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ മൃതദേഹത്തെ സ്പർശിക്കുന്നതിനെപ്പറ്റി അബദ്ധവിശ്വാസങ്ങൾ വച്ചു പുലർത്തുന്നതും ശരിയല്ല. മൃതദേഹത്തെ ബഹുമാനത്തോടും സഹഭാവത്തോടും കൂടി മാത്രമേ പരിഗണിക്കാവൂ. മൃതദേഹം സ്പർശിച്ചാൽ കുളിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പേരിലാണ്. എണ്ണ തേക്കുമ്പോഴും ക്ഷൗരം ചെയ്യുമ്പോഴും കുളിക്കുന്നത് ആരോഗ്യത്തിൻ്റെ പേരിലാണ്. അപ്പോഴൊക്കെ കുളിക്കാതിരിക്കുന്നയാൾ വൃത്തികെട്ടവനാണെന്നും നാം കരുതും. അയാളെ തീർച്ചയായും പാപിയായി കരുതാറില്ല. കുട്ടിയെ ശുചിയാക്കിയ ശേഷം കൈകാലുകൾ വൃത്തിയാക്കുകയോ കുളിക്കുകയോ ചെയ്യാതിരിക്കുന്ന അമ്മയെ തൊട്ടുകൂടായിരിക്കാം. പക്ഷേ ആ അമ്മയെ കുട്ടി തൊടുകയാണെങ്കിൽ കുട്ടിക്ക് അതുകൊണ്ട് അശുദ്ധിയൊന്നും ഉണ്ടാവുകയില്ല. തോട്ടിയെയും ചെരുപ്പ് കുത്തിയെയും മറ്റു ജന്മന തൊട്ടുകൂടാത്തവരെന്ന മട്ടിൽ നിന്ദാപൂർവമാണ് പരിഗണിക്കാറുള്ളത്. അവർ അനേക വർഷങ്ങളായി വേണ്ടുവോളം സോപ്പ് തേച്ച് ഭംഗിയായി കുളിക്കുന്നുണ്ടാവാം. നല്ല വേഷം ധരിക്കുകയും വൈഷ്ണവന്റെ കുറികൾ അണിയുകയും ചെയ്യുന്നുണ്ടാവാം. എന്നും ഗീത വായിക്കുകയും പണ്ഡിതോചിതമായ ഒരു തൊഴിൽ തന്നെ ആചരിക്കുകയും ചെയ്യുന്നുണ്ടാവാം. എങ്കിലും അവർ തൊട്ടുകൂടാത്തവരത്രേ. ഈ സമ്പ്രദായം തികച്ചും അധാർമികതയാണ്. ഇത് നശിപ്പിക്കപ്പെടേണ്ടതാണ്. ഇതൊരു പാപമാണെന്ന് കരുതുന്ന ഹിന്ദുക്കൾ പ്രായശ്ചിത്തം ചെയ്യുക തന്നെ വേണം. അവർ തൊട്ടുകൂടാത്തവരുമായി സൗഹൃദം പുലർത്തുകയും സേവന ബുദ്ധിയോടെ അവരോട് സമ്പർക്കത്തിലേർപ്പെടുകയും ചെയ്യണം. അത്തരം പ്രവൃത്തികൾ കൊണ്ട് സ്വയം ശുദ്ധി നേടിയതായി കരുതണം. അവരുടെ അവശതകൾക്ക് പരിഹാരമുണ്ടാക്കുകയും അജ്ഞതയും യുഗങ്ങളുടെ അടിമത്തം സൃഷ്ടിച്ചുള്ള മറ്റു തിന്മകളും നിവാരണം ചെയ്യുന്നതിന് ക്ഷമാപൂർവം അവരെ സഹായിക്കുകയും വേണം. മറ്റു ഹിന്ദുക്കളെയും അങ്ങനെ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കണം. അസ്പൃശ്യതാ നിവാരണത്തിന് അർത്ഥം ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നാണ്. അഹിംസയിൽ ലയിച്ചു ചേരുകയാണത്. മനുഷ്യനെയും മനുഷ്യനെയും പരസ്പരം വേർതിരിക്കുന്ന ജീവിവർഗത്തെ പല തട്ടുകളായി വേർതിരിക്കുന്നു. മതിൽക്കെട്ടുകൾ പൊളിച്ചു കളയുകയാണ് അസ്പൃശ്യതാ നിവാരണം ചെയ്യുന്നത്. ലോകത്തിലെല്ലായിടത്തും അത്തരം മതിൽക്കെട്ടുകൾ നാം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയിലാകട്ടെ മതത്തിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള അസ്പൃശ്യതയെക്കുറിച്ചാണ് നമുക്ക് പരിഗണിക്കാനുള്ളത്. കോടിക്കണക്കിന് മനുഷ്യജീവികളെ അടിമത്തത്തിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് അധപതിപ്പിച്ച സമ്പ്രദായമാണത്.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
0: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
5: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രത്യേക പരിപാടി നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൈത്തറി അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വിദഗ്ധരുടെ നൈപുണ്യത്തിനും കഴിവിനും ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് 1 കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പകർത്തി പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
6: ഹാൻഡ്ലൂം ഡേ മനാനേ കാ മത്ലബ് ഹേ കി ഹർ ഗരീബ് പരിവാർ, ബുൻകർ പരിവാർ, ജോ അപ്നേ ഹാത്തോ സേ അപ്നേ ഛോട്ടി ഛോട്ടി ഘർ മേ ലൂം പർ കപ്ഡേ ബനാതേ ഹേ, ഔർ ആപ് ഭീ തോ ഇസ് പ്രകാർ സേ एक हैंडलूम के वैरायटी के साथ GRWM वीडियो करके जरूर दुनिया के सामने अपनी बात रख सकते हैं. हैंडलूम के लिए लोगों को प्रेरित कर सकते हैं. हमारा काम है आत्मनिर्भर भारत बनाने के लिए हमारे इन छोटे छोटे छोटे गरीब परिवारों को भी आर्थिक रूप से समृद्ध कर.
5: സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ്ടെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി ദിനത്തെ കുറിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഡെവലപ്മെന്റ് കമ്മീഷണർ ഡോക്ടർ എം ബീന ആകാശവാണി വാർത്തകളോട്.
7: ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് നാളിതുവരെ ഏറ്റവും മഹനീയമായ പൈതൃകങ്ങളിലൊന്നാണ് നമ്മുടെ കൈത്തറി സംസ്കാരം. ഈ പൈതൃകത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നെയ്ത്തുകാരെ ആദരിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദേശീയ കൈത്തറി ദിനത്തിൽ നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ കൈത്തറി പാരമ്പര്യത്തെ നമ്മൾ ആദരിക്കുകയും എല്ലാവരും കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നും അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു.
5: കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗര മാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. അസമിലെ NH-15 ഗുവാഹത്തി തേസ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ 4-വരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും ഇരുവരും വിലയിരുത്തി. ഇന്ത്യ സിംഗപ്പൂർ 19-ാമത് വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ നടന്നു. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള മാർഗരേഖ വിഭാവനം ചെയ്യുന്ന 8 മേഖലകളിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. 2024 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിലാണ് ഇരുരാജ്യങ്ങളുടെയും ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ Agni-4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നുമായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം വ്യാജമാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രി K. രാമമോഹൻ നായിഡു. ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എഥനോളും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യുവലും തികച്ചും വ്യത്യസ്തമാണെന്നും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യുവൽ അന്താരാഷ്ട്ര തലത്തിൽ സാക്ഷ്യപ്പെടുത്തിയതും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമാണെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ എഥനോൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന മാധ്യമ വാർത്തകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം നിഷേധിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: കേരളത്തിലുടനീളം ഇന്നും ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
8: ഇന്നലെ രാത്രി ചുവപ്പ് ജാഗ്രതയിലായിരുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ച് മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതിനിടെ കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാനും വീടും സ്ഥലവും വാങ്ങാനും നൽകുന്ന ധനസഹായം 10 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്താൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. ഈ സഹായം തേടുന്നവർ ദുരന്തം സംഭവിച്ച് വീട് നിന്നിരുന്ന വസ്തുവിൽ ഭാവിയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്നും നിബന്ധനയുണ്ട്.
5: മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അവധി നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. ഇതിനു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി അവകാശ നിയമമടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് നേർക്കുനേർ. ഇന്ത്യയുടെ തൻവി ശർമ്മ സഹതാരം രക്ഷിത രാംരാജിനെ നേരിടും. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹ ജപ്പാന്റെ ഹീന അക്കേച്ചിയെ നേരിടും. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ് കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം ഇന്ന് മലേഷ്യൻ ടീമുമായി ഏറ്റുമുട്ടും. അമേരിക്കയിൽ ജന്മനാലുള്ള പൌരത്വ അവകാശം പരിമിതപ്പെടുത്തുന്നതിനും ബർത്ത് ടൂറിസം തടയുന്നതിനുമുള്ള രണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ജന്മ പൌരത്വത്തിന് അനുകൂലമായി US സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ദൌർഭാഗ്യകരമാണെന്നും അതിനാലാണ് പുതിയ ക്രമീകരണങ്ങൾ വരുത്തുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദേശികളുടെ മക്കൾക്ക് പൌരത്വത്തിന് അർഹത നിഷേധിക്കുന്നതാണ് ആദ്യ ഉത്തരവ്. കുഞ്ഞുങ്ങൾക്ക് പൌരത്വം ഉറപ്പാക്കാനായി ഗർഭിണികൾ വിദേശത്ത് നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നത് അവസാനിപ്പിക്കാൻ വിസ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് രണ്ടാമത്തെ ഉത്തരവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ജയിലായ കൊളംബോയിലെ വെളിക്കടയിൽ സംഘർഷാവസ്ഥയെ തുടർന്ന് നൂറുകണക്കിന് സൈനികരെ വിന്യസിച്ചു. ഒരു മാസത്തിനിടെ ശ്രീലങ്കൻ ജയിലുകളിൽ തുടർച്ചയായ അക്രമ പരമ്പരയിൽ ഒടുവിലത്തെ സംഭവമാണിത്. നെഗോംബോ ജയിലിലെ കലാപത്തിൽ 33 തടവുകാർ കൊല്ലപ്പെട്ടിരുന്നു. ജയിലുകളിലെ സ്ഥലപരിമിതിയും മോശം സാഹചര്യങ്ങളുമാണ് അക്രമങ്ങൾക്ക് പ്രധാന കാരണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം 14 ദിവസത്തിലേക്ക് കടന്നു. തലസ്ഥാനമായ റാഞ്ചിയിൽ 6 പേർ നിരാഹാര സമരം തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

0: ലോകം സ്നേഹത്തിന്റെയും പരോപകാരത്തിന്റെയും മഹാത്മ്യത്തെ വാഴ്ത്തിപ്പാടുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ സുഖം സുഖം എന്ന കവിതയിലെ ഏറെ ശ്രദ്ധേയമായ വരികൾ. മാനവരാശി ഒരച്ഛനമ്മമാരുടെ മക്കളാണെന്നും ഈശ്വരന്റെ മുറ്റത്ത് വിളഞ്ഞു ശോഭിക്കുന്ന മുന്തിരിക്കുലകളിലെ ഓരോ മുന്തിരിപ്പഴമാണ് നാം ഓരോരുത്തരുമെന്ന് പറഞ്ഞു വെക്കുന്നു. അതായത്, മനുഷ്യ സമൂഹം ഒരു കുടുംബമാണെന്നും അന്യോന്യ സ്നേഹത്തിലും അന്യോന്യ സേവനത്തിലുമാണ് അതിൻ്റെ നിലനിൽപ്പ് എന്നും.
1: ഏകോദര സോദരർ നാമേവരുമെല്ലാ ജീവികളും
0: എന്ന പ്രേമസംഗീതത്തിലെ വരിയും,
1: ആഠ്യൻ മുതൽ കന്ത്യജനോളമാർക്കും പെറ്റമ്മ ഭൂദേവി പിതാവു ദൈവം
0: എന്ന തുമ്പപ്പൂവിലെ വരിയും ഇവിടെ ചേർത്തു വയ്ക്കട്ടെ.

ത്തിനു കോണി പോലും ആ സ്നേഹം ആ സ്നേഹമഹോ ജയിപ്പൂ. സ്നേഹഭാവത്തെ മഹാകവി വാഴ്ത്തിപ്പാടുകയാണ്. സ്നേഹമാണ് ദൈവമെന്നും അത് ലോകത്തെ താങ്ങി നിർത്തുന്നുവെന്നും അത് മോക്ഷമാർഗമാണെന്നും കവി ഉറച്ചു വിശ്വസിക്കുന്നു. ചരാചരങ്ങളിലൊക്കെ പരോപകാരത്തിൻ്റെ ഹൃദയഹാരിയായ ചിത്രം കവി ദർശിക്കുന്നുമുണ്ട്. ഇറുപ്പവനും മലർ ഗന്ധമേകും വെട്ടുന്നവനും തരു ചൂടകറ്റും ഹനിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം. പ്രപഞ്ചം പരോപകാര തൽപരതയിലാണ്. ക്ലേശ സഹിഷ്ണുതയും സുഖപ്രധാനവും പ്രകൃതി പോലും പ്രകടിപ്പിക്കുന്നു. ശത്രുമിത്ര ഭേദമില്ലാതെ ഉപകാരം ചെയ്യുന്ന ചിത്രം എത്രമേൽ സുന്ദരമാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളുമായി മനുഷ്യനെ യോജിപ്പിക്കുന്നത് സ്നേഹമാണല്ലോ. അതിനാൽ

0: തിന്മേൽ. നമ്മുടെ യഥാർത്ഥ സുഖത്തിന് അടിസ്ഥാനം പരോപകാരമാണെന്നും നാം നമ്മെ മറന്ന് വിശാലമായ ഈ പ്രപഞ്ചത്തെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, പതിതരെ സ്നേഹിച്ച് പരോപകാരം ചെയ്ത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ശാന്തി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ജീവിതയാത്ര തുടരുക എന്ന ആഹ്വാനമാണ് വരികൾ മുന്നോട്ട് വയ്ക്കുന്നത്.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
3: മധുരഗീതങ്ങൾ.
2: എത്രയെത്ര മനോഹരമായ ഗാനങ്ങളാണ് നമ്മുടെ ഗാനശില്പികൾ മലയാള സിനിമയിലൂടെയും അല്ലാതെയും മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഓരോ ഗാനവും വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖവും ദുഃഖവും വിരഹവും പ്രതീക്ഷയും പ്രണയവുമെല്ലാം ഒരു ഗാനത്തിലൂടെ നമുക്ക് സംവദിക്കാനാവും. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഗാനങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥാനമാണുള്ളത്. കഥാപാത്രങ്ങൾക്കനുസൃതമായി ഗാനങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ ഗാനരചയിതാക്കൾക്ക് അനിർവചനീയമായ കഴിവുകളുണ്ടെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. പ്രമേയം കൊണ്ടും ഗാനാലാപന ശൈലി കൊണ്ടും പറഞ്ഞാൽ തീരാത്ത ഗാനങ്ങളാണ് മലയാളത്തിന് നമ്മുടെ ഗായിക ഗായകന്മാർ സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഗാനങ്ങളാണ് റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മധുരഗീതങ്ങളിലൂടെ നമുക്കിന്ന് വൃന്ദാവനത്തിലെ പാട്ട് കേട്ടാലോ? തെറ്റിദ്ധരിക്കണ്ട, വൃന്ദാവനത്തിലെ പാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വൃന്ദാവനം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ എന്നാണ്. 1967 പി എ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാവപ്പെട്ടവൾ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസും പി ലീലയും ഇങ്ങനെയൊരു ഗാനം പാടിയിട്ടുണ്ട്. പി ഭാസ്കരന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥാണ് സംഗീതം പകർന്നിരിക്കുന്നത്. സത്യൻ, അടൂർഭാസി, വിധുബാല, റാണി ചന്ദ്ര എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. കേൾക്കാം

എസ് ജാനകി പാടി മനോഹരമാക്കിയ ഭക്തിസാന്ദ്രമായ ഒരു കൃഷ്ണഭക്തിഗാനം കേൾക്കാം. ചിത്രം ചിതറിയ പൂക്കൾ 1973 പുറത്തിറങ്ങാത്ത ഒരു ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിനു വേണ്ടി ഗാന്ധാരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എം രംഗറാവു. ആഭേരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഒരു ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

വൃന്ദാവനം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1974 ക്രോസ്ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നടീനടന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. വിൻസെന്റ്, അടൂർ ഭാസി, കെ പി ഉമർ, തിക്കുറിശി സുകുമാരൻ നായർ, ബഹദൂർ, കുതിരവട്ടം പപ്പു തുടങ്ങിയവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ആർ കെ ശേഖറാണ് സംഗീതം പകർന്നത്. വൃന്ദാവനം, ഇത് വൃന്ദാവനം.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000-9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
3: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി ലവ് മാരേജ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1975 ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീർ, അടൂർ ബാസി, ജയഭാരതി, റാണി ചന്ദ്ര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനരചനയിൽ പിറന്ന ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആഹ്വാൻ സെബാസ്റ്റ്യൻ ആണ്. കെ ജെ യേശുദാസും സീറോ ബാബുവും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

വൃന്ദാവനം സ്വർഗമാക്കിയ ശ്രീകൃഷ്ണ, ഭരണിക്കാവ് ശിവകുമാറിൻ്റെതാണ് വരികൾ. സംഗീതം എ ടി ഉമ്മർ. 1976 ശശികുമാറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അമൃതവാഹിനി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പ്രേം നസീർ, ജയൻ, ശാരദ, ശോഭ, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അമ്പിളി രാജശേഖരനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

രതീഷ്, ക്യാപ്റ്റൻ രാജു, ബാലങ്കേ നായർ, കുതിരവട്ടം പപ്പു, സീമ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ അസുരൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1983 ഹസ്സന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി കണിയാപുരം രാമചന്ദ്രൻ ഗാനരചന നിർവഹിച്ച് എ ടി ഉമർ സംഗീതം പകർന്ന് കെ ജെ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം

0: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ. 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
4: വൃന്ദാവനം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിമേനോൻ, അശോകൻ, അമ്പിളി രാജശേഖരൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കണിയാപുരം രാമചന്ദ്രന്റെ വരികൾക്ക് MK അർജുനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം തൊഴിൽ അല്ലെങ്കിൽ ജയിൽ. 1985 KG രാജശേഖരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നെടുമുടി വേണു, അശോകൻ, ശോഭന എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. കേൾക്കാം

1991 പുറത്തിറങ്ങാത്ത ഒരു ചിത്രമായിരുന്നു ഉത്തരകാന്ഡം. തുളസീദാസിന്റെ സംവിധാനത്തിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മുകേഷ്, സുനിത എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാധരനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി KS ചിത്രപാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ടി എസ് സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ ശ്രീനിവാസൻ, മുകേഷ്, ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ്, വിജയരാഘവൻ, മാമുക്കോയ, രമ്യാകൃഷ്ണൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു മാന്യന്മാർ. 1992 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് കെ ജി മാർക്കോസും മിൻമിനിയും ചേർന്ന് പാടിയ ഗാനം ആസ്വദിക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം, കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പഴവിള രമേശൻ വരികൾ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന് കെ എസ് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം വസുധ. 1992 യു വി ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സായികുമാർ, കനക, രേഖ, ഇന്നസെന്റ്, മാമുക്കോയ, മണിയൻപിള്ള രാജു, രാജൻ പി ദേവ്, കക്കരവി, ചാരുഹാസൻ, സിൽക്ക് സ്മിത എന്നിവരാണ് അഭിനേതാക്കൾ.

1997 മമ്മൂട്ടി, ദിലീപ്, ശോഭന, ശാലിനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു കളിയൂഞ്ഞാൽ. അനിൽകുമാർ, ബാബു നാരായണൻ എന്നിവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് ഇളയരാജ ഈണം പകർന്ന് ലേഖ ആർ നായർ പാടിയ ഗാനം ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

2004 ടി വി ചന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കഥാവശേഷൻ. ദിലീപ്, ജ്യോതിർമയി, ആർ പാണ്ഡ്യരാജൻ, വിജയരാഘവൻ, കൊച്ചിൻ ഹനീഫ, ഇന്ദ്രൻസ്, സലീം കുമാർ, ജനാർദ്ദനൻ, ബിന്ദു പണിക്കർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി കലാധരൻ ഗാനരചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് ജി വേണുഗോപാൽ പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

വൃന്ദാവനം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. വ്യത്യസ്തങ്ങളായ പ്രമേയവും ഗാനങ്ങളുമായി മധുരഗീതങ്ങളിലൂടെ വീണ്ടും കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 കായികം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, റേഡിയോ മലബാറിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409028896. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 5:30 ഗാന്ധിലയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകമാണ്. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതിയ കവിത അമ്മതൻ മടിത്തട്ടിൽ, ആലപിക്കുന്നത് രാജീവൻ പാറക്കണ്ടി. പ്രജീഷ് കെ നമ്പ്യാർ എഴുതിയ ഗാനം കലിതുള്ളി പെരുമഴ, ആലാപനം ആദിശ്രീ സുരേഷ്. നജീബ് ഖാനിനോട് എഴുതിയ കഥ കൂർഖ, അവതരണം ഉഷാ പ്രദീപ് വിളമന. 8:00 ചലച്ചിത്ര ഗാനങ്ങളും, 8:30 റേഡിയോ എയ്റ്റ് സ്കൂളും. 9:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്മൃതിഗീതങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ? നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ് അമ്മ, അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്.
1: നിനക്ക് ഞാനില്ലടോ
0: സുരേഷ് ഏട്ടാ.
2: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളിലേക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി
3: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നെല്ലിക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
3: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
4: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
5: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247100 7025 9000 18.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 7, കർക്കടകം 22, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ. ഇനി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിലൂടെ മാത്രമാകും പെൻഷൻ വിതരണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡുകളാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടതെന്നും ബുധനാഴ്ച ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. കിടപ്പ് രോഗികൾക്ക് മാത്രം പെൻഷൻ വീട്ടിലെത്തിക്കും. ആധാർ ലിങ്ക് ചെയ്യാത്തതിനാൽ അർഹർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. ഇരട്ടിപ്പുകൾ കൂടുന്നു. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല. സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവായി നൽകേണ്ട അധിക ചെലവ് തുടങ്ങിയ കാര്യങ്ങൾക്കൊപ്പം വിതരണം ചെയ്യാത്ത തുക തിരിച്ചടക്കുന്നതിൽ സഹകരണ സംഘങ്ങൾ താമസം വരുത്തുന്നു എന്ന കാര്യങ്ങളും പറഞ്ഞാണ് പുതിയ തീരുമാനം. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ ഒരു ദിവസം പോലും പങ്കെടുക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിൽ രാജ്യസഭാ അധ്യക്ഷന്റെ ഇടപെടൽ. പ്രതിപക്ഷ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അമിത്ഷാ രാജ്യസഭയിലെത്തി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ. യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്നവരെ ദേശവിരുദ്ധരായി മുദ്രകുത്തരുതെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. പുതിയ തലമുറയുടെ സത്യസന്ധതയിൽ വിശ്വാസമുണ്ടെന്നും അവരുടെ പരാതികൾ ന്യായമാണെന്നും അവരുടെ ആശങ്കകൾ കേൾക്കുകയും സംവാദത്തിലൂടെയും ജനാധിപത്യ പ്രക്രിയകളിലൂടെയും പരിഹരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് രണ്ട് നേതാക്കളും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ സുസ്ഥിര പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായും അറിയിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് 8 ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പും നൽകി. നാളെയും മഴ തുടരും. ഞായറാഴ്ചയോടെ മഴ കുറയാൻ സാധ്യത. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയായിരിക്കും. ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥി വിസയിൽ കാനഡയിലെത്തിയ യുവാക്കളെ മാഫിയ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘം സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 2025 ഡിസംബറിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഘം രാജ്യത്തെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച മറൈൻ 1 സേനാ ഹെലികോപ്റ്ററും ഒരു

മാസികയുടെ മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനെ മുംബൈ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. 5 ലക്ഷം രൂപ പിഴയും ചുമത്തി. 4 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാനും കോടതി ഉത്തരവിട്ടു. വിധിയിൽ നിരാശനാണെന്നും സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും തേജ്പാൽ പ്രതികരിച്ചു. സുപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ അറിയിച്ചു. കടലെടുക്ക് ഉടൻ തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണിത്. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന്റെ പ്രധാന കടമ്പകളിലൊന്നാണ് ഹോർമുസിലെ സ്വതന്ത്ര കപ്പൽ നീക്കം. ചില പ്രത്യേക കക്ഷികൾ ഇടംകോലിട്ടില്ലെങ്കിൽ കരാർ സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ഭാഗേയ് പറഞ്ഞു. US ഉന്നം വെച്ചാണ് പരാമർശം. കോക്രോച്ച് ജനതാ പാർട്ടി ദേശീയ വർക്കിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ചു. സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയെ ദേശീയ കൺവീനറായി നിയമിച്ചു. സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ ജോയിന്റ് കൺവീനർമാരായിരിക്കും. ആഫ്രിൻ നവാസാണ് ദേശീയ സെക്രട്ടറി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന് ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നീറ്റ് ഉൾപ്പെടെ സുപ്രധാന പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടുകയോ പകരം സംവിധാനം കൊണ്ടുവരികയോ വേണമെന്നാവശ്യപ്പെട്ടാണ് അസോസിയേഷൻ കോടതിയെ സമീപിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് സ്പേസ് വാക്ക് നടത്തി ഇന്ത്യൻ വംശജൻ അനിൽ മേനോൻ. നിലയത്തിന്റെ സൌരോർജ്ജ പാനലിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കായി വൈകിട്ട് 5:55 അനിൽ നിലയത്തിന് പുറത്തിറങ്ങിയത്. നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരിയായ ജെസിക്ക മീറും ഒപ്പമുണ്ടായിരുന്നു. ജെസിക്കയുടെ 6ാമത്തെ ബഹിരാകാശ നടത്തമാണിത്. പറക്കുന്നതിനിടെ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിക്കുകയും അക്രമാസക്തനാവുകയും ചെയ്ത യാത്രക്കാരനെ സഹയാത്രികരും വിമാന ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. യാത്രികരുടെയും ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടലിലൂടെ ഒഴിവായത് വൻ അപകടം. ബാത്തിക് എയർ വിമാനത്തിൽ കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കാരനായ പാലക്കാട് കൂറ്റനാട് തെക്കേ റാവണ്ണൂർ അത്താണിക്കൽ വീട്ടിൽ ജംഷീറാണ് അക്രമാസക്തനായത്. ഇതിനിടെ എമർജൻസി വാതിലിന്റെ ജനൽ പാനലും ഇടിച്ചു തകർത്തു. ശബരിമലയിലേക്ക് മിൽമയിൽ നിന്ന് നെയ് വാങ്ങിയതിലെ ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എസ് പ്രശാന്ത് അടക്കമുള്ളവരെ പ്രതിചേർത്ത് വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം. ബോർഡ് അംഗമായിരുന്ന എ അജിത് കുമാർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന പരേതനായ മുരാരി ബാബു എന്നിവരാണ് മറ്റു പ്രതികൾ. മിൽമയിൽ നിന്നുള്ളവരെയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിചേർക്കുമെന്നാണ് സൂചന. പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി 15 ആഗസ്റ്റിന് ആരംഭിക്കും. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി 15 ആഗസ്റ്റ് മുതൽ സബ് ഇൻസ്പെക്ടർമാർ ചുമതലയേൽക്കും. ഇതിൽ 63 ഇടത്ത് വനിതാ SIമാർക്കായിരിക്കും ഭരണ ചുമതലയെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കണ്ണൂർ ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരം കാണിച്ചെന്ന ആരോപണത്തിൽ കലക്ടർ പി വിഷ്ണുരാജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൃശൂർ ചാവക്കാട് വരെ ഫ്രീസർ സൌകര്യമില്ലാത്ത ആംബുലൻസിലാണ് രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഇതിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ADM PN പുരുഷോത്തമനെ കലക്ടർ ചുമതലപ്പെടുത്തി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടംതിരിയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആശ്വാസമായി നടപ്പു സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ടിന്റെ 1ാം ഗഡു തുക 2,29.15 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. തുക ലഭ്യമാകുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികളുടെ നടത്തിപ്പിനും ദൈനംദിന വികസന പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക ആശ്വാസമാകും. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെല്ലാം 10 മാസം ഹാജരാകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ പ്രതികളാരും ഹാജരായിരുന്നില്ല. ഇതിൽ കോടതി അതൃപ്തി അറിയിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വിദേശ വിമാന കമ്പനികൾക്ക് നേരിട്ട് സർവീസ് നടത്താൻ സാധിക്കുന്ന പോയിന്റ് ഓഫ് കോൾ പദവി നൽകാനാവില്ലെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചു. പദവി അനുവദിക്കാൻ കേരള സർക്കാർ കേന്ദ്രത്തിന് നിവേദനം സമർപ്പിച്ചിരുന്നതായി സഹമന്ത്രി മുരളീധർ മോഹോൾ വ്യക്തമാക്കി. കേരളത്തെ കർണാടകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ കൂട്ടുപുഴ വിരാജ്പെട്ട മാക്കൂട്ടം ചുരം റോഡ് കനത്ത മഴയിൽ വീണ്ടും തകർന്നു. വലിയ കുഴികളും തകർച്ചയും കാരണം ഇതുവഴിയുള്ള ഗതാഗതം തീർത്തും ദുസ്സഹമായിരിക്കുകയാണ്. വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന്
രാജ്യസഭയിൽ

0: കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ വാഹന മോഡിഫിക്കേഷനിൽ വലിയ ഇളവ് ഉണ്ടാവുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. പഴശ്ശി സാഗർ മിനി ജലവൈദ്യുത പദ്ധതിയുടെ പ്രവൃത്തി നാട്ടുകാർ ഇടപെട്ട് നിർത്തിവെപ്പിച്ചു. പ്രവൃത്തിക്കിടെ നീക്കുന്ന മണ്ണ് പുഴയോരത്ത് തള്ളിയതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. മട്ടന്നൂർ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള കർഷക ദിനാഘോഷം 17-ാം തീയതി മട്ടന്നൂർ മഹാദേവ ഹാളിലും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണം വിപണന സാംസ്കാരിക മേള 21 മുതൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും നടക്കും. കർഷക ദിനത്തിന്റെ ഭാഗമായി കർഷകർക്ക് അവാർഡുകൾ നൽകും. മുൻകാല അവാർഡ് ജേതാക്കളെ ആദരിക്കും. അപേക്ഷ 8-ാം തീയതി വരെ കൃഷിഭവനിൽ സ്വീകരിക്കും. ഇന്ത്യ ശ്രീലങ്ക 11 ത്രിദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് തുടങ്ങും. ആദ്യ ടെസ്റ്റ് 15-ാം തീയതി ആരംഭിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിന് ആതിഥ്യമരുളാൻ കേരളം. വേദിയൊരുക്കാൻ 5 ജില്ലകൾ പരിഗണനയിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ നമ്മുടെ കൂടെ ഉള്ളത് ആരാണെന്ന് അറിയണ്ടേ? പേര് പറഞ്ഞോളൂ.
1: ലേന.
0: ലേന, ലേനയുടെ വീട്
1: നെല്ലൂന്നി.
0: ലേന എന്താ ചെയ്യുന്നേ?
1: ഞാനിപ്പം HNC ഫാമിലി ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു.
0: ലേന മേരിയിട്ടല്ലേ? വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് അച്ഛനമ്മ, ഹസ്ബൻഡും മക്കളും, അനിയൻ, വൈഫ്.
0: കൂട്ടുകുടുംബാണ്.
1: കൂട്ടുകുടുംബം.
0: ഓക്കെ. ലേനയുടെ വീട് എവിടെയാ?
1: ഇരിട്ടി.
0: കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി?
1: 16 വർഷം.
0: 16 വർഷമായി. ഓക്കെ. അപ്പോ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്? എത്ര വർഷമായി ജോലിയിലേക്ക് കയറിയിട്ട്?
1: ഇപ്പം അവിടെ HNC 4 മന്ത് ആയി കയറിയിട്ട്.
0: ഇതിനു മുന്നേ?
1: ഇതിനു മുന്നേ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, യോഗയുടെ ടീച്ചറായിട്ട്.
0: ഓക്കെ. അപ്പൊ യോഗയുടെ ടീച്ചറാണ്. ഏത് സ്കൂളാ വർക്ക് ചെയ്തത്?
1: എളമ്പറ സ്കൂളില്.
0: എങ്ങനെയുണ്ടായിരുന്നു യോഗ ടീച്ചർ?
1: കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് മടി പിടിച്ച്.
0: ചെയ്യാൻ മടി പിടിച്ചു. ഓക്കെ. രാവിലെ എഴുന്നേറ്റ് യോഗയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടിൽ നിന്ന്?
1: ആദ്യമൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പം ആയൊരു ഇതേ വിട്ട്.
0: കൊറേ വർഷമായി അത് വിട്ടിട്ട്?
1: ഇല്ല, ഒരു 1 ഇയർ.
0: ഇപ്പോ ജോബിനയിലെ നടുക്ക് സിനിമയൊക്കെ കാണാറുണ്ടോ? തിയേറ്ററൊക്കെ പോയിട്ട് കാണാറുണ്ടോ? കുറവാണ്. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: ഇഷ്ടപ്പെട്ട നടൻ പൃഥ്വിരാജൻ ഇഷ്ടമാണ്, കുഞ്ചാക്കോവൻ.
0: ഓക്കെ. ഇത് നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാം ആണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കേൾപ്പിച്ചു തരും. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഇഷ്ടമുള്ള കുറേ പാട്ടുണ്ട്.
0: ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒന്നേ കേൾപ്പിക്കാൻ പറ്റത്തുള്ളൂ. പാട്ട് പാടാറുണ്ടോ?
1: പാടാറുണ്ട്.
0: പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ, അത് രണ്ടു വരി ഒന്ന് മൂളിക്കോളൂ.
1: മല

0: നന്നായിട്ട് പാടി. ഈ പാട്ടാണോ കേൾക്കേണ്ടത്?
1: ഈ പാട്ടാ കേൾക്കേണ്ടത്.
0: ഓക്കെ, വീട്ടിലെ മക്കളൊക്കെ പേര് പറഞ്ഞോളൂ. മക്കളുടെ
1: രണ്ട് ആൺകുട്ടികളാണുള്ളത്, ഒരാള് 9th ലും ഒരാള് 6th ലും. ആർണവും അർവിനും.
0: അർവിനും എവിടെ പഠിക്കുന്നേ?
1: ഒരാള് ശങ്കരയിലും ഒരാള് മട്ടന്നൂർ ഹയർ സെക്കൻഡറിയിലും.
0: ഓക്കെ, ഹസ്ബൻഡിന്റെ പേര്?
1: ഹസ്ബൻഡ് മനോജ്.
0: വർക്ക് ചെയ്യുന്ന
1: ബിസിനസ് ആണ് മട്ടന്നൂർ.
0: ലയന നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ? കലോത്സവത്തിലൊക്കെ?
1: അത്യാവശ്യം
0: അത്യാവശ്യം. ഓക്കെ, പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: പാട്ടായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല.
0: ഓക്കെ,
1: ജസ്റ്റ് വെറുതെ ഇങ്ങനെ പാടും.
0: ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഡെഡിക്കേറ്റ് ആയിട്ട് ആയിരിക്കുമല്ലോ.
0: സ്വന്തമായിട്ടിരിക്കട്ടെ.
1: സ്വന്തമായിട്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് കർണ എന്ന ചിത്രത്തിലെ മലരെ മൗനമ എന്ന പാട്ട് നമുക്ക് ലയനക്ക് വേണ്ടിട്ട് തന്നെ കേൾപ്പിച്ചു തരാം.
1: ഓക്കെ, താങ്ക് യു.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഇപ്പതേ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാള് ഭാഗ്യമുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് ചോദിക്കാം.
1: എന്റെ പേര് കെ സുരേഷ് ബാബു.
0: എന്താ ചെയ്യുന്നേ?
1: ലോട്ടറി വിൽപ്പന.
0: അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ?
1: അതെ.
0: എന്തുണ്ട് ഇന്നത്തെ കച്ചവടം?
1: കച്ചവടം വളരെ ഇപ്പൊ പോക്ക് തന്നെയാ. പൊതുവെ ലോട്ടറി മേഖല എല്ലാം തകർന്നിട്ട് തന്നെയുള്ള.
0: ഇപ്പൊ നമ്മളുള്ളത് നാലമ്പലത്തിൽ ഒന്നായ പെരിഞ്ചേരി. എവിടെ സ്ഥലം? എവിടെ?
1: താഴെപ്പഴച്ചി.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: വീട്ടില് ഭാര്യയും ഭാര്യയുടെ അമ്മയും ഞാനും മക്കളും.
0: എന്താ പേര് അവരുടെയൊക്കെ?
1: സജിന, ശ്രീലക്ഷ്മി, ശ്രീവിഷ്ണു, ശാന്ത.
0: സജിനേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ലല്ലോ, അവള് ഇലക്ട്രിക്കല്ല, ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് 10 കൊല്ലത്തോളം.
0: അപ്പൊ ഭാര്യച്ച് പണിയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ?
1: ഒന്നും പറ്റില്ല. അതേപോലെ ഞാനും അമ്മയും നമ്മൾ തന്നെ എല്ലാരും ചെയ്യണം.
0: മക്കൾ എന്താ ചെയ്യുന്നത്?
1: മക്കൾ ഒരാള് സി എം എ പഠിക്കുന്ന, ഒരാള് പ്ലസ് ടു പഠിക്കുന്നു.
0: പ്ലസ് ടു എവിടെ?
1: സ്കൂൾ.
0: നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാന്ന് തോന്നില്ല?
1: ഓയെ ലക്ഷം ബാക്കോട്ടാണ്. ഓൻ പോകുന്നില്ല, അല്ലാണ്ട് കുറച്ച് ദിവസം പോകുന്നില്ല, കൈയല്ലാന്നുള്ളതിന്റെ ചെല്ലാണ്.
0: അതെന്ത് പറ്റി?
1: അവന് പഠിക്കാൻ കഴിയുന്നില്ല. അവന് ആരോഗ്യ പ്രശ്നമുണ്ട്. ഒരു പ്രസവിച്ചിട്ട് ഒരു 28 കൂടി കഴിഞ്ഞുമ്പോൾ തന്നെ ഹാർട്ട് ബ്ലോക്കായി പോയി. ഈ പണ്ടത്തെ ഹോളുണ്ടായിരുന്നെ അത് ഓവർ ഹോളായിട്ട് ഇവനെ കൊണ്ടുള്ള വർക്കപ്പാസെല്ലാം അയച്ചുക്കുമ്പോൾ മുല കുടിക്കാൻ പറ്റില്ല. അപ്പം മുലപ്പാലില്ലാണ്ട് പിന്നെ തുള്ളി ഈ പിഞ്ഞിട്ട് ഇങ്ങനെ ഫില്ലറിലാക്കിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കലാ. പിന്നെ കോഴിക്കോട് മിംസിലും കോഴിക്കോട് മെഡിക്കൽ കോളേജും തന്നെയും കുറെ എല്ലാ ചികിത്സയും അങ്ങനെ മംഗലാപുരം പോയി. അത് കഴിഞ്ഞ് ഇവിടെ ബാംഗ്ലൂർ സത്യസായി ബാബാൻ്റെ അടുത്ത് പോയി. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വലിയ പൈസ 3 ലക്ഷത്തി സംതിങ് ഉള്ളതായിരുന്നു അവൻ്റെ ഓപ്പറേഷനായിട്ട് കഴിഞ്ഞ് കിട്ടുമ്പോൾ. അത് ഒപ്പത്തേക്ക് തന്നെ ഒരു 8 മാസം കഴിഞ്ഞല്ലേ, എന്നാലും ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. ഓവറായിപ്പോയിനെ. അപ്പോൾ പോയ കൂട്ടിയതാണ്. എന്തോ ഭാഗ്യം, നല്ല മോൻ രക്ഷപ്പെട്ടു.
0: എല്ലാവരും കൂടെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്.
1: അങ്ങനെ ഒന്നി പോകുന്നു.
0: ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാൻ നമുക്ക് പറ്റുമല്ലോ.
1: കടത്തിലാണ്, 10-14 ലക്ഷം രൂപയോളം കടത്തിലാണ്. വീടെടുത്തതും പിള്ളേരെ പഠിപ്പും എൻ്റെ ഒരു ഓപ്പറേഷൻ ഇതെല്ലാം കൂടിയിട്ട്.
0: എന്താ ഓപ്പറേഷനോ?
1: എൻ്റെ ഈ പിത്തസഞ്ചി ബ്ലോക്ക് ആയിപ്പോയി. പിന്നെ കിഡ്നി കല്ല് ഇതെല്ലാം കുറേ പ്രശ്നം. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ട് കാല് ഈ കാലമെല്ലാം വെയിറ്റ് വെച്ച് നടക്കുക വീട്ടിൽ നിന്ന് ബഡിയും കൊണ്ട്. അപ്പം ബ്ലഡ് ചെറുക്ക് ഇതിലായിട്ട് കാലിനെല്ലാം ഒരു കറുപ്പ് കളറും ഇതെല്ലാം.
0: മുന്നേ എന്താ ചെയ്തോണ്ടിരുന്നത്?
1: മുന്നേ ഞാൻ 10-8 കൊല്ലം പോയി ഏകദേശം ലോട്ടറി തന്നെയാണ്. ബിൽഡിങ്ങിൻ്റെ പണി ഇല്ലെടുത്തിന് കുറേ. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ലോട്ടറി നടുവേദന കൂടിയോണ്ട് ലോട്ടറി തന്നെ.
0: ആദ്യമേ ബിൽഡിങ്ങിൻ്റെ പണിയാണോ ചെയ്ത്?
1: ആദ്യം ബിൽഡിങ്ങിൻ്റെ പണി വിളിച്ച് കുറേ ചെരുപ്പിൻ്റെ ഉണ്ടാക്കുന്ന കമ്പനി പോയി. അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ബിൽഡിംഗ് മേലായി. പിന്നെ ഈ ലോട്ടറി തന്നെയാണുള്ളത്.
0: ഇപ്പോൾ ഇവിടെ തന്നെയാണോ അമ്പലത്തിൻ്റെ?
1: ഇപ്പോൾ ഇത് തുടങ്ങിയോണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ മട്ടന്നൂർ അമ്പലത്തിലും മട്ടന്നൂർ സ്റ്റാൻഡിലെല്ലാം വെച്ചിട്ട് 9:30 ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വിൽക്കുകയായിരുന്നു.
0: അപ്പോൾ ഈ സീസൺ കഴിഞ്ഞാലോ?
1: ഈ സീസൺ കഴിഞ്ഞാൽ ടൗണിൽ തന്നെ ഉണ്ടാവുക. മട്ടന്നൂർ ടൗൺ എക്സലിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും.
0: അപ്പോൾ ഈ സീസൺ കഴിഞ്ഞാലും മട്ടന്നൂർ ടൗണിൽ എവിടെയും സുരേഷേട്ടനെ കാണാൻ പറ്റും?
1: ഓ, മട്ടന്നൂർ ടൗണിൽ തന്നെ ഉണ്ടായി.
0: രാവിലെ 3 മണിക്ക് തുടങ്ങും?
1: രാവിലെ ഒരു 6:30-7 മണിക്ക് വീട്ടിൽ നിന്ന് കഴിയും. അതിൻ്റെ മട്ടന്നൂർ അമ്പലത്തിൽ പോയി കുറച്ച് സമയം അവിടെ ഇരിക്കും. അവിടെ നിന്ന് ശിവേലി തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാകുമ്പോൾ ചിലപ്പോൾ 5-10 എണ്ണം പോകും, ചിലപ്പോൾ 1 പോകുള്ളൂ. അതെല്ലാം ഓരോ യോഗാഭാഗ്യം പോലെ. പിന്നെ പോയി ടൗണിലാടെ ഇരിക്കും. പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുമ്പം മീനോ എന്തെങ്കിലും വേണമെങ്കിൽ അതുകൊണ്ട് കൊടുത്ത് വീട്ടിൽ നിന്നുള്ള ചായയും കഴിച്ച് പുറമേ നിന്ന് അങ്ങനെ കഴിക്കലില്ല. ഇവിടെ തന്നെ ഇപ്പം എനിക്ക് കയറി പോകാനാവില്ല, അതാണ് അവസ്ഥ. വണ്ടി വിട്ട് എനിക്കൊന്നും ചെയ്യാനാവില്ല.
0: എപ്പോഴും കൂടെ വണ്ടി വേണം.
1: വണ്ടി വേണം, വണ്ടിയിലുണ്ടാവില്ല, അതാണ് അവസ്ഥ. ഇപ്പം വളരെ പരിതാപകരമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ ഉള്ള.
0: പക്ഷേ എല്ലാം ശരിയാവും തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രതീക്ഷ ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ
1: പറ്റും. എൻ്റെ മുന്നോട്ട് പോക്കുള്ളു, എൻ്റെ മുന്നോട്ട് പോകാൻ എൻ്റെ മക്കളെ എന്നെ നോക്കും. എൻ്റെ മക്കൾ ഉഷാറാവും എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും മക്കൾ നല്ല നിലയിലെത്തിയിട്ട് സുരേഷേട്ടനെ നോക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല, ഉറപ്പിച്ചോ.
1: അതിലാണ് ഇപ്പൊ മുന്നോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ നല്ല.
0: എത്ര മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു?
1: വീട്ടില് ഇനിയിപ്പം ഇത് ഇറന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പമ്പയും പോകും, ഇല്ലെങ്കിൽ എന്തായാലും ഒരു 3 മണിയാവും വീട്ടിലത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ 3 മണി കഴിയും.
0: ഇല്ല,
1: ഇറങ്ങിപ്പോവും, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കഴിക്കും. അതും കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റിലൊന്ന് സെറ്റാക്കാൻ ഭാര്യയും കുട്ടികളും തന്നെയാണ് എല്ലാം റെഡിയാക്കി തരും. ഇങ്ങനെ എഴുതാനും പിടിക്കാനെല്ലാം അവരെന്നെയാണ് ശരിയാക്കി തരുന്നത്. അതിനെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ ഇരുന്നിട്ട് കുറച്ച് ഒന്ന് കണ്ണ് കാച്ചു, ഇല്ലെങ്കിൽ അവിടെ കിടന്നിട്ടോ അങ്ങനെയും കുറച്ച് മേടി ഇരിക്കും. അതും കഴിഞ്ഞ് ഒരു 5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ 9:20 ഞാൻ വീട്ടിലത്തെ വീട്ടിലെത്തി കുറച്ച് സമയം അവരെ മുമ്പിലെല്ലാവരും ഇരുന്ന് അവരുടെ കുറേ പരാതികളുണ്ടാവും.
0: എന്ത് പരാതിയാണ്?
1: കുട്ടികളുടെ പരാതി തന്നെ ഉണ്ടാവും. ആ മൂത്തോള് പറയും, അച്ഛൻ അന്നെ അങ്ങനെ ചെയ്തെന്ന് പറയും, നേരെ ഓള് പോലെ അന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തെന്ന് പറയും. അങ്ങനെ കുറച്ച് കുട്ടികളായിട്ടുള്ള പരാതികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു 11 മണിയാവും. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ആ വാർത്ത 11 മണിക്കുള്ള ഗ്രാമിക വാർത്ത അനക്ക് എപ്പോഴും നിർബന്ധമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 11:30 ആകുമ്പോൾ മെല്ലെ പോയി കിടക്കും.
0: അപ്പൊ മക്കൾ തമ്മിലുള്ള പരാതി കേൾക്കലാണ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള മെയിൻ പരിപാടി.
1: വീട്ടിലേക്ക് എത്തിയിട്ടാണ് പാലാണ്. അതുപോലെ ഉപദേശം പൊട്ടിത്തെറിഞ്ഞവനാണ് മോയെ. അപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കൂല, അത് അമ്മയല്ല ആര് പറഞ്ഞാലും കേൾക്കൂല. അതിനിപ്പോ ഞാൻ പോയി പറഞ്ഞാൽ അച്ഛാ അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, അച്ഛൻ അറിഞ്ഞൂടെ അന്ന എന്നാണ് പറയും. അന്നേരോ ഞാൻ അപ്പൊ അന്നെ ഒന്ന് അമർത്തും. അതിപ്പം വീട്ടിലത്തെ പറയുള്ള പരിപാടിയാണ്. അവന് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഫുഡ് ഹോട്ടലല്ലേ, അത് പറയും അതിനാ സ്വീപ്പാക്കുന്ന വെച്ചു. അച്ഛൻ ഇന്നത് കൊണ്ട് തന്നെ അന്നത് കൊണ്ട് തന്നെ മറ്റു അന്നെ സ്വീപ്പാക്കും. അതാണ് അതിൻ്റെ ഇത്.
0: എന്തൊക്കെയാ കൊണ്ടു കൊടുക്കാൻ പറയാറ്?
1: ഓയ ചിക്കൻ റോള്, അല്ലെങ്കിൽ പിന്നെ പൊറോട്ട, അങ്ങനെ എല്ലാം പറയാ. അതിന് ഞാൻ പുതിയ ചെറിയ ഒരു ആഴ്ച ഒരു മാസത്തിൽ ഒരു രണ്ടു വട്ടം കൊണ്ടു കൊടുക്കും. അതിന് നമ്മളെ മക്കളല്ലേ, കൊണ്ടു കൊടുക്കാൻ പറ്റും.
0: ചില നിങ്ങളോടല്ലേ ആഗ്രഹം പറയാൻ പറ്റുള്ളൂ.
1: അതെ, അത് കുറെ കഴിയുമ്പോൾ ചില വീട്ടിൽ നിന്ന് തന്നെ പറയും ഇന്ന് നിന്ന് കുറച്ച് ചിക്കൻ മേടിച്ചു. മീനെല്ലാം ഭയങ്കര പൈസ. അന്നേരം ഒരു കോഴി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം അഡ്ജസ്റ്റ് ചെയ്തു പോയി. നമ്മളത്ര ഉള്ള ആള് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു.
0: അഞ്ചു പേരുണ്ടല്ലേ?
1: ആ അമ്മ, ഓളെ അമ്മയാൻ്റെ
0: കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവാണ്.
1: അങ്ങനെയാണല്ലോ.
0: വീട്ടിലെത്തിയ സമയത്ത് ടി വി കാണാനോ റേഡിയോ കേൾക്കാനോ? അല്ലെ,
1: റേഡിയോ എൻ്റെ രണ്ട് എൻ്റെ ഈ വെക്കുന്ന ഒരു ടാപ്പ് ഉണ്ടായിരുന്ന ആ റേഡിയോ അതിൽ കിട്ടുന്നില്ല. ചാനൽ ഇത് ഇതായതുകൊണ്ട് നമ്മളിത് പെൻ ഡ്രൈവ് കുത്തിയിട്ട് ലോട്ടറിൻ്റെ പരസ്യം വെക്കുന്നില്ല. അപ്പം അതിൽ ഇത് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് റേഡിയോ ഒന്ന് വാങ്ങണം, ഈ ആഴ്ച തന്നെ ഒന്ന് വാങ്ങണം. ഞാൻ നിർബന്ധമാണ് അത് കേൾക്കാൻ. താഴെ വാങ്ങിയിട്ട് നോക്കുമ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ എന്തല്ലോ ആണ്, താഴെ വാങ്ങി അനിയും വാങ്ങി. അപ്പം എനക്കെന്തോ ഒരു ഇതുപോലെ അത് എന്തായാലും റേഡിയോ വാങ്ങിക്കണം. ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കുറേ കുറേ ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ ഈ 108 ടെൻഷൻ നടക്കുക ഇതാ തുറന്നു വെച്ചാൽ ഒരു വകയിലെല്ലാം അങ്ങോട്ട് അന്ന സമയത്തൊക്കെ അങ്ങനെ നീങ്ങും. പിന്നെ ഇതിനൊക്കെ കളി
0: ഇതാകുമ്പോൾ രണ്ടും നടക്കുമല്ലോ, പണിയും നടക്കും റേഡിയോയും നടക്കും.
1: അപ്പൊ റേഡിയോ അത് കണക്കായിട്ടുള്ളത് എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണുള്ള പ്രശ്നം.
0: ഇതില് ഫിറ്റ് ചെയ്യാൻ
1: ഇത് ഞാൻ ഒരു സഞ്ചിയിൽ ഇങ്ങനെ വെക്കലാ, ബോക്സ് ആയിട്ട് ഇതും രണ്ടും വെക്കലാ.
0: വണ്ടിനോട് തന്നെ ഫിറ്റ് ചെയ്തു കൂടെ?
1: അത് ഫിറ്റ് ചെയ്യേണ്ട ഇതില്ല, അവിടെ തന്നെ ഞാൻ വെക്കലാണ്. ഒരു സഞ്ചിയിലൊക്കെ ഇങ്ങനെ കൊളത്തി വെക്കലാ, നല്ല സ്പീക്കർ അടക്കം ഉള്ള നല്ല ഇതാക്കി വെക്കലോ. നല്ല ഇതേനു പോയി പോയി വാങ്ങണിക്കലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നീങ്ങണ്ടേ, അതുകൊണ്ടുള്ള പ്രശ്നം.
0: ഇവിടെയുള്ള ആൾക്കാർക്ക് സുരേഷേട്ടനെ നന്നായിട്ട് അറിയാലോ, എല്ലാരും പോകുമ്പോ കൈകൊണ്ട് കാണിച്ചിട്ടാണല്ലോ പോകുന്നത്.
1: എല്ലാരും പറയാം അല്ലേ, നാട് അല്ലേ അമ്മേന്റെ വീട് ഇവിടുന്ന് കുറച്ചപ്പുറം.
0: എന്തായാലും സുരേഷേട്ടൻ ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാല് റേഡിയോ മലബാറിലൂടെ നമ്മളത് കേൾപ്പിച്ചു തരും. ഇഷ്ടപ്പെട്ടൊരു പാട്ട്
1: വാസന്തി ലക്ഷ്മിയല്ലേ,
0: അതിലേത് പാട്ടാ?
1: ശാന്തവോട്ടും
0: സംഗീതം. ആ പാട്ട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടോ?
1: ഇല്ല, മണിന്റെ നല്ല രസമുള്ള
0: മണിച്ചേട്ടന് ഇഷ്ടമാണ്.
1: ഓ,
0: സിനിമ കാണാറുണ്ടോ? കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: എപ്പെങ്കിലും പോകണ്ടേ? ഇപ്പം കുറച്ചായി പോകാതെ, മറ്റെല്ലാം ഇടക്കെല്ലാം പോകണ്ടേ? ഇപ്പം മൊത്തം ഡൗൺ ആയില്ല, അതുകൊണ്ട് പ്രശ്നമാണ്.
0: പക്ഷെ ആ ഡൗൺ ആയ അവസ്ഥയെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും.
1: വരണം,
0: അങ്ങനെയല്ലേ വേണ്ടത്. നമ്മുടെ മനോധൈര്യം ചോർന്നു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
1: അതാ വേണ്ടത്.
0: അപ്പൊ കിട്ടുന്ന സമയമൊക്കെ പാട്ട് കേൾക്കുക.
1: പാട്ട് കേൾക്കുക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള തന്നെയാണ്. പഴയ ഗാനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടം. പഴയ ഗാനങ്ങൾ ഞാൻ മൊബൈലിൽ ഇതടിച്ചു കിടക്കലോ, പഴയ ഗാനം പറ്റും. അന്നേരം പഴയ ഇത്
0: കിട്ടും,
1: നല്ല രസമുള്ളത്.
0: അപ്പൊ ഇനിയും പാട്ടുകളൊക്കെ ആസ്വദിച്ച് ലോട്ടറി ഒക്കെ വിറ്റ് ഒരുപാട് പേരോട് സംസാരിച്ച് അങ്ങനെ പോട്ടെ. സുരേഷേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് കേൾപ്പിച്ചു.
1: ഓക്കെ ഓക്കെ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അഞ്ചരക്കണ്ടി പുഴ മണക്കായി ഭാഗത്തുകൂടി കടന്നു പോകുന്ന മനോഹരമായ പ്രദേശത്ത് ഒരു വീടിന്റെ മുറ്റത്ത് പുഴ നോക്കിയിരിക്കുന്ന യുവാവിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നാടിന്റെയും വീടിന്റെയും സ്വന്തം വിശേഷങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചോദിച്ചറിയാം.
1: എന്റെ പേര് പ്രവീൺ, ഞാൻ കോൺട്രാക്ട് വർക്കാണ്.
0: ജനിച്ചു വളർന്ന പ്രദേശമാണോ ഇത്?
1: ആ, എന്റെ തറവാടാണ്.
0: ഈ സ്ഥലത്തിന് കറക്റ്റ് എന്താ പറയാ?
1: ഈ സ്ഥലം വേങ്ങാട് മണക്കായിപ്പുഴ, വേങ്ങാട് മട്ടയെന്ന് ഉദച്ചാൽ റോഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ.
0: അഞ്ചരക്കണ്ടി പുഴയാണിത്?
1: അഞ്ചരക്കണ്ടി പുഴയാണ്.
0: ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ ഓരോ പേരിലാണല്ലോ പുഴ അറിയുന്നത് അല്ലേ? മണക്കായി എത്തുമ്പോൾ മണക്കായി പുഴയെ.
1: ഇത് മണക്കായി പാലത്തിന്റെ അടുത്ത പ്രദേശം.
0: ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുഴയുടെ തീരത്താണ്. മോശമല്ലാതെ വെള്ളമുണ്ട്? വെള്ളം പറ്റൂല.
1: ഇല്ല, ഈ ഒരു നമ്മൾ കാണുന്ന പ്രദേശത്ത് വെള്ളം എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ കുറച്ച് താഴത്തോട്ട് എത്തുമ്പോൾ പുഴ മുറിയും.
0: അതെന്താ അങ്ങനെ?
1: അത് വെള്ളം വേനൽക്കാലത്ത് നല്ലോണം
0: ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തുന്നുണ്ടോ?
1: ഉണ്ട്, താഴത്ത് ഡാം ഉണ്ടായിരുന്നു, ഇപ്പം
0: ഇല്ല. നല്ല മഴ വരുന്ന സമയത്ത് ഇത് കരകവിഞ്ഞു ഒഴുകുവോ?
1: രണ്ടു വർഷം മുന്നേ ഉണ്ടായ പുഴ ഉണ്ടല്ലേ, അപ്പോ ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു.
0: അപ്പൊ വീടിന് ഭീഷണി ഉണ്ടോ?
1: വീടിന് ഭീഷണിയായി ഇങ്ങനെ പുഴ കരയായതുകൊണ്ട്, കര കെട്ടാത്തതുകൊണ്ട് ഭീഷണി ഉണ്ട്.
0: പുഴയോട് ചേർന്ന് കുറെ വീടുകളും ഉണ്ട്.
1: വീടുകളും ഉണ്ട്. ഇറിഗേഷന്റെ പദ്ധതി പെടുത്തിയിട്ട് നമ്മളൊരിക്കൽ അപേക്ഷ കൊടുത്തായിരുന്നു, പക്ഷെ അത് നമുക്കത് കിട്ടിയിട്ടില്ല.
0: പുഴയും പഴയകാല ഓർമ്മകളും പങ്കുവെക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകൾ എന്തായാലും പുഴയോട് ചേർന്നിട്ടുണ്ടാവും.
1: ഒരുപാടുണ്ട്.
0: കുട്ടിക്കാലത്ത് പുഴയിൽ മതിച്ച ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ? കൂട്ടുകാരുടെ കൂടെയൊക്കെ നന്നായി നീന്തുന്ന ആളായിരിക്കും.
1: നീന്തലൊക്കെ അറിയാം, ഇവിടെ തന്നെ പുഴയുടെ അടുത്തായതുകൊണ്ട് അതിന് ചെറുപ്പത്തിലേ
0: പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ചെറുപ്പത്തിൽ പുഴയിലേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന വീട്ടുകാരെ തടയോ?
1: ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനൊക്കെ നമ്മള് തടസ്സപ്പെടുത്തും. നമ്മളെ അങ്ങനെ അതിൽ വിട്ടിട്ട്

0: നമ്മൾ പോകുമ്പോ
1: നിയന്ത്രിക്കും.
0: എന്താണ് നിയന്ത്രിക്കും?
1: നിങ്ങൾ വീട്ടിലാരൊക്കെ ഉള്ളത്?
0: വീട്ടില് നമ്മള് എനിക്ക് അനുജനാണ്, രണ്ട് അനുജന്മാരാണ്.
1: അവരുടെ പേര്?
0: ഒരാള് ഇളയൻ വിപിൻ, അതിന്റെ താഴത്തുള്ളത് വിജേഷ്.
1: അച്ഛനും അമ്മേന്റെ പേര്?
0: അച്ഛൻ കുഞ്ഞുരാമൻ, അമ്മ പങ്കജാഷ്.
1: അവരെല്ലാരും ഇവിടെ തന്നെയായിരുന്നു, നിങ്ങളുടെ ചെറുപ്പം മുതലേ ഇവിടെ
0: തന്നെയായിരുന്നു.
1: ഇപ്പോ നിങ്ങൾ കോൺട്രാക്ടർ പണിയാണ് ചെയ്യുന്നത്? എവിടെ?
0: ഞാനിപ്പോ മട്ടന്നൂർ പ്രദേശത്ത് എടുക്കുന്നുണ്ട്, പഞ്ചായത്തിന്റെ ഒക്കെ ആയിട്ട്.
1: അപ്പൊ ഈ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം?
0: ഈ മേഖലയിലേക്ക് നമ്മളെ ചെറുപ്പത്തിലെ മാമൻ ഉണ്ടായിരുന്നു, മാമന്റെ കൂടെ.
1: മാമൻ കോൺട്രാക്ടറാണോ?
0: കോൺട്രാക്ടറാണ്.
1: പേര്?
0: രത്നാകരൻ.
1: രത്നാകരൻ. മട്ടന്നൂർ ഭാഗത്തൊക്കെ ഒരുപാട് കോൺട്രാക്ടർ പണി ചെയ്യുന്ന രത്നാകരൻ എന്ന് പറയുന്ന കോൺട്രാക്ടറുടെ മരുമകനാണ്. ഈ മേഖലയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താ? എന്താ പ്രയാസം, പ്രതിസന്ധി?
0: വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഫിനാൻസ് ആയിട്ട് പ്രശ്നമുണ്ട്, പിന്നെ നമ്മളെ ഈ റേറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്.
1: ഓരോ ദിവസവും റേറ്റ് കൂടി കൂടി വരികയാണല്ലോ അല്ലേ?
0: ആ, അപ്പൊ പിന്നെ തൊഴിലാളികളെ കൂലി കൂടുന്നു, അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ കൂലി കൂടുന്നു. അപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 2021 റേറ്റ് വെച്ചിട്ടാണ് നമ്മള്
1: എടുക്കുന്നത്.
0: അപ്പൊ അതിന്റേതായ പ്രതിസന്ധി.
1: ഈ വർക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചല്ലേ തുടങ്ങുന്നത്? അപ്പൊ ഇതിന്റെ ഫണ്ട് പാസ്സാകാൻ ഒരുപാട് കാലതാമസം നേരിടുമ്പോ ഇതൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക?
0: നമ്മളിങ്ങനെ റോൾ ചെയ്ത് പോകുന്നത്.
1: അപ്പോ ശരിക്കൊരു കോൺട്രാക്ടർ നല്ല രീതിയിൽ പണി ചെയ്ത് പോകണമെങ്കിൽ മോശമില്ലാത്ത ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം വേണം അല്ലേ? അല്ലെങ്കിൽ പ്രതിസന്ധിയാവും. ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ മാറി മാറി ഫണ്ട് വരാൻ താമസിക്കുന്നതിനനുസരിച്ച് നിങ്ങളും പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കൂലിക്കാർക്ക് കൃത്യമായിട്ട് കൂലി കൊടുക്കണം, സാധനം വാങ്ങുന്നതിന്റെ പൈസ കൊടുക്കണം, ഇതൊക്കെ കടം പറയാൻ പറ്റില്ല. ഇപ്പോ ഏത് ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്?
0: കല്യാണം കഴിച്ചില്ലേ? രണ്ട്
1: ഭാര്യയും കുട്ടികളും. അവരുടെ പേര്?
0: മകൻ ഷാൽവിൻ, മകള് ഷാൻലിയ, ഭാര്യയുടെ പേര് ഷബിന.
1: ഷബിന എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ?
0: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല.
1: ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഒഴിവ് സമയത്തൊക്കെ എങ്ങനെയാ ചെലവഴിക്കുക? ഒരു കോൺട്രാക്ടർ എപ്പോഴും ടെൻഷൻ അനുഭവിച്ച് നടക്കുന്ന ഒരാൾ ആ സമയത്തിന്റെ ഒഴിവിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിന് സമയം കണ്ടെത്താറുണ്ടോ?
0: കുടുംബത്തോടൊപ്പം
1: പുറത്തൊക്കെ പോകും, അവരെയൊക്കെ കൂട്ടി പോകും, തിയേറ്ററിലൊക്കെ പോയി സിനിമ
0: കാണും.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം?
0: പാട്ട് ചോദിച്ചാൽ പഴയ പാട്ടിനോടാണ്, കുറച്ച്
1: പഴയകാല പാട്ടുകളാണ് കേട്ടിരിക്കും, ഫോണിലൊക്കെ കേട്ടിരിക്കും. പാട്ട് പാടുവോ?
0: ഇല്ല.
1: കലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: കലയായിട്ട്
1: ഇല്ല. അപ്പൊ ഈ ജോലിയോടാണ് താല്പര്യം. അപ്പൊ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പഴയ കാലത്തെ ഏതെങ്കിലും പാട്ടാണോ, അല്ലെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ പേര് പറഞ്ഞാൽ ആ പാട്ട് നമുക്ക് കേൾക്കാം?
0: നയൻറ്റീസിലെ പാട്ടുകൾ.
1: നയൻറ്റീസിലെ പാട്ടാണ്. അപ്പൊ നമുക്ക് നയൻറ്റീസിലെ ഒരു പാട്ട് കേൾക്കാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വേങ്ങാട് ഭാഗത്ത് നിന്ന് പുഴയോരത്ത് ഒരാളെ കൂടി പരിചയപ്പെടുകയാണ്. പേരെന്തായിരുന്നു?
2: പ്രകാശൻ.
1: എന്താ ചെയ്യുന്നത് നിങ്ങള്? തേങ്ങവറി എന്ന് പറയുമ്പോ നമ്മള് വളരെ അപൂർവമായി മാത്രം കണ്ടുകിട്ടുന്ന ആളാണ് തേങ്ങവറിക്കാർ. ഇപ്പോ വളരെ തിരക്കുള്ള ആളുകളാണ്. പൊതുവെ ഈ മേഖലയിൽ പണിക്കാർ കുറവാണല്ലേ?
2: കുറവൊന്നുമില്ല, ഇപ്പൊ മെഷീനുകാർ വന്നുകൊണ്ട്.
1: പക്ഷെ എന്നാലും നാട്ടുകാർക്ക് തേങ്ങവറിക്കാരെ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്.
2: അത് ഈ രണ്ടു മൂന്നൊന്നും ആള് വരില്ല. ഇപ്പൊ ഇവിടെ നാല് കഴിയല്ലേ ഇവരെ. ഇത് ഞാൻ തന്നെ പഠിക്കണം.
1: വരില്ല. അപ്പൊ മെഷീനുമായി പോകുന്നവര് കൂടുതൽ തെങ്ങുള്ള പ്രദേശത്താണ് പോകുന്നത്. കുറച്ച് തെങ്ങുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തന്നെ പോകണം.
2: ഞാൻ തന്നെ പോകണം. നാലഞ്ച് പത്ത് കഴിയുള്ള ഞാൻ തന്നെ പോകണം.
1: എങ്ങനെയാ നിങ്ങളെ കൂലി?
2: കൂലി തന്നെ ഇപ്പൊ 50 രൂപ വാങ്ങുന്നുണ്ട്, 60 രൂപ വാങ്ങുന്നുണ്ട്.
1: അങ്ങനെ ഒരു തെങ്ങിന് എത്ര തേങ്ങ പറിക്കുന്നു എന്നുള്ളതല്ല. ഒരു തെങ്ങിൽ കയറുന്നത് അതിന്റെ ഉയരം പ്രശ്നമല്ല. അങ്ങനെയുണ്ടോ? ചെറിയ തെങ്ങായാലും വലിയ തെങ്ങായാലും
2: വലിയ കണക്കന്നെ.
1: എല്ലാം കണക്കന്നെ.
2: നമ്മൾ 40 രൂപ
1: അങ്ങനെയുള്ളൂ.
2: 60 രൂപ വാങ്ങുന്നുണ്ട് മിഷീൻ കാറി.
1: അത് ശരി. നിങ്ങള് ഏത് പ്രായത്തില് തുടങ്ങി തെങ്ങ്?
2: 12 വയസ്സിൽ
1: അടക്ക പറിക്കാൻ. 12 വയസ്സിൽ? വീട്ടുകാരെങ്ങനെ സംഭവിച്ചു തെങ്ങിന്റെ മുകളിലൊക്കെ?
2: എന്നേരം നമുക്ക് ജോലിയായിട്ട് അങ്ങനെ പോക്കാൻ പൈസ. അത് 2 പൈസ 3 പൈസ അല്ലേ കിട്ടുക.
1: ശരി. 12 വയസ്സിലെന്ന് പറയുമ്പോ ഏതാണ്ട് എത്ര കൊല്ലം മുമ്പേ ആയിരിക്കും അത്?
2: എനിക്കിപ്പോ 59 വയസ്സായി.
1: 59 വയസ്സായി. ആ കാലത്ത് നാട്ടിൽ ഇഷ്ടം പോലെ കവുങ്ങുണ്ടാവും. ഇപ്പൊ വളരെ കുറവല്ലേ? ഒരു കവുങ്ങിൽ കേറിയാല് ആ ഒരു പറമ്പിലുള്ള എല്ലാ കവുങ്ങിലും മിക്കവാറും മാറി മാറി പോയിട്ട് നിലത്തിറങ്ങാതെ പറിക്കും.
2: അരക്ക് കാര്യ കിട്ടും. അപ്പൊ ചോട്ടിൽ ആളുണ്ടാവും. മാറി മാറി പൊട്ടുന്നതെങ്കിൽ അപ്പാടെ അവര് മറ്റേ കവുങ്ങിൽ പിടിപ്പിക്കും.
1: അങ്ങനെ. പക്ഷെ അത് ഭയങ്കര റിസ്ക് അല്ലേ? പറമ്പിലുള്ള എല്ലാ കവുങ്ങും നമുക്ക് അതിന്റെ ആരോഗ്യം നോക്കാനൊന്നും പറ്റില്ലല്ലോ. മേലെ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുമ്പോ ആ കവുങ്ങിന്റെ ആരോഗ്യം എങ്ങനെയാ? അതൊരു വിശ്വാസം അല്ലേ? ഇങ്ങനെ മാറി കയറിയപ്പോ പൊട്ടി.
2: മാറി ഒന്ന് പിടിക്കുമ്പോ അപ്പാട് കവുങ്ങ് പോയി
1: വീണ് കടപ്പിലായി.
2: ശീലായി എടുക്കാൻ പറ്റില്ല.
1: ഏറ്റവും അപകടം.

0: പിടിച്ചൊരു പണിയാണ് ഇതല്ലേ?
1: അടക്കം കുന്നം വലിയ നമുക്ക് നോക്കി കഴിയാലും നമ്മുടെ ചോട്ടിലെത്തിയാലും പൊരിയൊന്നും കഴിഞ്ഞതല്ല അപ്പാട് പൊട്ടി.
0: പക്ഷെ അത്രയും റിസ്ക് ഉള്ളൊരു പണി എടുക്കുമ്പോ അതിനനുസരിച്ചുള്ള കൂലി ഉണ്ടായിരുന്ന
1: അന്ന് ഇപ്പൊ നല്ല പൈസ ഉണ്ടപ്പാ. അന്ന് ചെറിയ പൈസ നമ്മൾ കൊറേ ആളുണ്ടാവും പുള്ളന്മാർക്കിങ്ങനെ ജോലിയായിട്ട് പോകുന്നത്.
0: ഇത് അന്ന്
1: 3 പൈസ 5 പൈസ എല്ലാം ഒരു കൈകിന് കിട്ടുക. അന്ന് ഇന്ന് നേരായിട്ടില്ലേ
0: കിട്ടും.
1: രാവിലെ പോയി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്ക്
0: വീട്ടിലായിരിക്കുള്ളത്.
1: വീട്ടില് പിന്നെ എന്റെ ഭാര്യ മോനും മോളിന്റെ ഒരു മോള് മരണപ്പെട്ടു.
0: മോള്
1: മരണപ്പെട്ടു പോയി അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. അതാണ് ഞാൻ കുട്ടികളെ നോക്കി നിൽക്കണം.
0: ഭാര്യയുടെ പേര്
1: ഭാര്യ പ്രസന്ന.
0: പ്രസന്ന
1: മോന്റെ പ്രശ്നവും പിന്നെ ഫ്രണ്ട്സ് മരണപ്പെട്ടു പോയി. അതിൽ രണ്ട് കുട്ടികളുണ്ട്.
0: ശരി.
1: ഓക്ക് രണ്ടാ കുട്ടികൾ ചെറിയ കുട്ടികളാ. അവരെ നോക്കിക്കൊണ്ടുള്ള ഞാൻ പിന്നെ അടി അങ്ങനെ പഠിച്ചു ദൂരം ബൈക്കും
0: പോകും.
1: നമ്മള് ഭാര്യക്കാട് സി ഡി പോകില്ല അങ്ങാട്
0: പണിയുണ്ട്.
1: പിന്നെ മോൻ ഗുജറാത്തിലായില്ലേ
0: വീട്.
1: ആ പുഴക്കര ഈ പാലം ഇല്ലേ പാലം, ആ പാലത്തിന് നേരെ ഇപ്പറുള്ള ആദ്യം കാണുന്ന വീടാണ്ടിയ.
0: ശരി.
1: തോട്ടുമ്പോ തന്നെ
0: ഈ പുഴയില് വെള്ളം നിറയുന്ന സമയം ഉണ്ടാവില്ലേ?
1: കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വെള്ളമല്ലേ നമ്മള് വീടെല്ലാം ആകെ ഇതായിട്ടേ.
0: വീട്ടിൽ വെള്ളം കയറി?
1: വീട്ടിന്റെ ഈ ജനലിനകത്ത് വരെ കയറിയിട്ടേ.
0: ശരി. അങ്ങനെ സാധാരണ ഗതിയിൽ സംഭവിക്കാത്തതല്ലേ? കഴിഞ്ഞ വർഷം മാത്രല്ലേ?
1: കഴിഞ്ഞ വർഷം
0: അല്ലേ
1: ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല.
0: നിങ്ങൾ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്?
1: ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം.
0: കുട്ടിക്കാലമൊക്കെ നിങ്ങൾ കളിച്ചു വളർന്ന പ്രദേശമായിരിക്കും അല്ലേ ഈ പുഴ?
1: അല്ലേ
0: നന്നായി നീന്താറിയുന്ന ആളായിരിക്കും. മീൻ പിടിക്കുവോ?
1: മീനിയാണങ്ങനെ
0: താല്പര്യമില്ല. എന്നാണ് ഏറ്റവും താല്പര്യം? എന്താണ്
1: താല്പര്യം? ഞാൻ നീന്തി കുളിക്കൂ കളിക്കുന്ന അന്നേരം.
0: മീൻ പിടിക്കാൻ താല്പര്യമില്ല. ഈ പുഴയില് വലയിട്ട് മീൻ പിടിക്കുന്നവരില്ലേ? ഇപ്പൊ ഉണ്ടോ?
1: നാട്ടുകാർക്ക്
0: വലിയ താല്പര്യമൊന്നുമില്ല.
1: നാട്ടുകാർക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. പിന്നെ പിടിച്ചാലും വീട്ടിൽ കൊണ്ടുപോയാല് പെണ്ണുങ്ങന്മാർ കൂട്ടൂല.
0: അങ്ങനെ ശരിക്ക് കടൽ മീനിനേക്കാൾ കൂടുതൽ ഗുണമുള്ള മീന് പുഴയില്ല.
1: ഉപ്പില്ല
0: അതുകൊണ്ട്
1: നമ്മൾ അങ്ങ് വേങ്ങാട്ട് അങ്ങാടി പുഴയില്ല കല്ലായി
0: കല്ലായി
1: ആടം വരെ ഏറ്റവും ഉണ്ട്. അവിടെ ഉപ്പു ഇതെല്ലാം അത് ടേസ്റ്റുള്ള സാധനം. ഇത് ഉപ്പില്ലാതെ ടേസ്റ്റ് ഉണ്ടാവില്ല.
0: അങ്ങനെയുണ്ട്. അതുകൊണ്ട് വീട്ടുകാർ വെക്കാൻ താല്പര്യമില്ല.
1: താല്പര്യമില്ല. അവര് കൈ കൂട്ടുകയില്ല.
0: ശരി.
1: ഈയൊരു പെണ്ണുങ്ങന്മാർ കൂട്ടൂല.
0: അതുകൊണ്ട് മീൻ പിടിക്കുന്നവർക്ക് വലിയ താല്പര്യമില്ല. വീട്ടിൽ കൊണ്ടുപോകണം താല്പര്യമില്ല. പിന്നെ പിടിച്ചാലും സ്വന്തമായി കമ്പനിയായിട്ട് കഴിക്കും.
1: നിങ്ങൾ ആ വീട്ടിലെ ആ വീട്ടിലെ പിടിക്കും. പക്ഷെ കൂട്ടൂല. പിന്നെ അവന്റെ മച്ചനുണ്ട്. ഓ പിന്നെ പോയി കഴിഞ്ഞാൽ മീൻ കൊണ്ടുവരാനിട്ടൂല.
0: ബാക്കി ഒഴിവ് സമയത്തല്ലെന്താ പരിപാടി? നിങ്ങള് വീട്ടിൽ തന്നെ ഇരിക്കാം.
1: വീട്ടിൽ തന്നെ
0: പാട്ട് കേൾക്കോ? പെട്ടെന്ന് കേൾക്കൂല. അതിനോടൊന്നും താല്പര്യമില്ല.
1: മോള് പോയതിനു ശേഷം
0: അങ്ങനെയാണല്ലേ.
1: പിന്നെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ
0: അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം നേരിട്ടു. അതിനുശേഷം ഇപ്പൊ അധികം വീട്ടിൽ തന്നെ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്.
1: തന്നെ പിന്നെ അധികം സമയം
0: പോയിരിക്കും.
1: അവരുടെ കളിക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കും. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഒരു
0: പ്രയാസം. ശരി. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരവസരത്തിൽ പങ്കുവെക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നാരായം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം.

0: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9444844805.
1: Summit Early Intervention and Rehabilitation Center, Palottupalli, Mattannur. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ചിത്രയും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ആധാരം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച

0: ആശങ്ക വേണ്ട, മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
1: ഹരിചരണും രാധിക നാരായണനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മൈലാഞ്ചി മുഞ്ചുള്ള വീട്.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ലോകനാഥൻ IAS എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം ഹഫ്സലും സുജാതയും സംഘവും ചേർന്ന്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: വിശ്വജിത്, സിയ ഉൽഹക് എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഫുക്രി.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:15 ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447448305.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836.
1: 9447-371-836.
0: 8078-502-836.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.

0: അച്ഛനെന്ന എത്ര സന്തോഷം, ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ്.

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, നിൻ മഞ്ജുവദനം കൽഹാരമാക്കി. കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, നിൻ മഞ്ജുവദനം കൽഹാരമാക്കി.

हाँ हाँ

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ചില കായിക വിശേഷങ്ങൾ കേൾക്കാം.

കാത്തിരിപ്പിന്റെ കഠിനകാലം കടന്ന് അക്വിപ് നബി ഒടുവിൽ ഇന്ത്യൻ ടീമിൽ. പരുക്കേറ്റ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പകരമാണ് ജമ്മുകാശ്മീർ താരം അക്വിപ് നബിയെ ശ്രീലങ്കയ്ക്കെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയത്. ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടും 29-കാരൻ പേസറെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെയാണ് ടെസ്റ്റ് ടീമിലേക്കുള്ള വിളി. ജമ്മുകാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമാകുന്ന ആദ്യ ക്രിക്കറ്ററാണ് അക്വിപ്. 2014 ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഭാഗമായ സ്പിന്നർ പർവേസ് റസൂലാണ് ജമ്മുവിൽ നിന്ന് ദേശീയ ടീമിന്റെ ഭാഗമായ ആദ്യ താരം. പിന്നാലെ പേസർ ഉമ്രാൻ മാലിക്കിനും ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ചു. ഇവർക്കുശേഷം ദേശീയ ടീമിന്റെ ഭാഗമാകുന്ന ജമ്മു താരമാണ് അക്വിപ്. ഈ മാസം 15-നാണ് രണ്ടാം മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം. ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിൽ ജനിച്ച അക്വിപ് ചെറുപ്പം മുതൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ സജീവമായിരുന്നു. പിന്നാലെ ക്രിക്കറ്റ് ബോളിലേക്ക് മാറിയ താരം 2018 വിജയ് ഹസാരെ ട്രോഫിയിലൂടെ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. തൊട്ടടുത്ത വർഷം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജമ്മുവിനെ പ്രതിനിധീകരിച്ച താരം 2020 രഞ്ജി ട്രോഫിയിലും വരവറിയിച്ചു. മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗത്തിൽ സ്ഥിരതയോടെ പന്തെറിയാനുള്ള കഴിവും ഫ്ളാറ്റ് പിച്ചുകളിൽ പോലും മികച്ച സ്വിംഗ് കണ്ടെത്താനുള്ള മിടുക്കുമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ അക്വിപിനെ നോട്ടപ്പുള്ളിയാക്കിയത്. ബാറ്റിംഗിലും മോശമല്ലാത്ത അക്വിപ് പലപ്പോഴും പിഞ്ച് ഹിറ്ററുടെ റോളിൽ ജമ്മുവിന്റെ രക്ഷകനായി. 2024-25 രഞ്ജി ട്രോഫി സീസണിൽ 44 വിക്കറ്റുകളുമായി തിളങ്ങിയതോടെ അക്വിപിനെ

ദേശീയ ടീമിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ ഇന്ത്യ എ ടീം വരെ എത്താനേ താരത്തിന് സാധിച്ചുള്ളൂ. ഇതിന്റെ വിഷമം അക്വിപ് തീർത്തത് കഴിഞ്ഞ രഞ്ജി സീസണിലാണ്. 12.65 ശരാശരിയിൽ 60 വിക്കറ്റുകൾ എറിഞ്ഞിട്ട താരം ടീമിന് കന്നി രഞ്ജി ട്രോഫി കിരീടം സമ്മാനിച്ചു. ഈ മികവിന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരവും അക്വിബിനെ തേടിയെത്തി. അതേ സീസണിൽ 8.40 കോടി രൂപയ്ക്കാണ് അക്വിബിനെ IPL ടീം ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയത്. പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ വാതിലും അക്വിബിന് മുന്നിൽ തുറന്നു. ഒത്തുകളി ആരോപണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ ഇന്ത്യൻ വംശജനായ USA ക്രിക്കറ്റ് താരം അഖിലേഷ് റെഡ്ഡിക്ക് 8 വർഷത്തെ വിലക്ക്. അബുദാബി ടി10 ലീഗിനിടെ അഴിമതി വിരുദ്ധ ചട്ടങ്ങളിലെ 3 വ്യവസ്ഥകൾ ലംഘിച്ചതിന് കഴിഞ്ഞ നവംബറിലാണ് അഖിലേഷിനെതിരെ കുറ്റം ചുമത്തിയതും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തതും. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെ അഖിലേഷിന് ICC 8 വർഷത്തെ വിലക്കേർപ്പെടുത്തിയത്. ഒത്തുകളിക്കു ശ്രമിക്കുക, ഇതേ കാര്യത്തിൽ പങ്കാളിയാകാൻ മറ്റൊരു കളിക്കാരനെ പ്രേരിപ്പിക്കുക, അന്വേഷണത്തിന് പ്രസക്തമായ മൊബൈൽ ഫോണിലെ വിവരങ്ങളും സന്ദേശങ്ങളും ഇല്ലാതാക്കുക എന്നീ കുറ്റങ്ങളാണ് 26 വയസ്സുകാരനായ അഖിലേഷിനെതിരെ ട്രൈബ്യൂണൽ കണ്ടെത്തിയത്. 2025 നവംബർ 21 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വിലക്കെന്ന് വ്യക്തമാക്കിയ ICC ഒത്തുകളിയിൽ പങ്കാളിയാകാൻ മറ്റൊരു താരത്തെ സ്വാധീനിക്കാനുള്ള അഖിലേഷിന്റെ ശ്രമം വിജയിച്ചില്ലെന്നും പ്രസ്താവനയിലൂടെ കൂട്ടിച്ചേർത്തു. 2025 ഏപ്രിലിലാണ് അഖിലേഷ് അവസാനമായി USAക്ക് വേണ്ടി കളിച്ചത്. 2025 നവംബർ 19 രാവിലെ ആസ്പിൻ സ്റ്റാലിയൻസിന്റെ ആദ്യ മത്സരത്തിന് തൊട്ടു മുൻപ് ഒരു ഹോട്ടൽ മുറിയിലാണ് സംഭവം. അഖിലേഷ് തന്റെ സഹതാരത്തെ സമീപിച്ച് ടീം മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം ബോൾ ചെയ്യുമ്പോൾ കൂടുതൽ റൺസ് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടതായി ട്രൈബ്യൂണൽ കണ്ടെത്തി. സഹതാരം ഇത് നിരസിക്കുകയും വിഷയം ICC അഴിമതി വിരുദ്ധ വിഭാഗത്തെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മത്സരത്തിന് തൊട്ടു മുൻപ് അഖിലേഷിനെ പ്ലേയിംഗ് 11 നിന്ന് ഒഴിവാക്കിയിരുന്നു. 19 രാവിലെ ഈ സഹതാരത്തിന് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും കോൾ വിവരങ്ങളും താൻ തന്നെ ഡിലീറ്റ് ചെയ്തതായി അഖിലേഷ് സമ്മതിച്ചു. സ്വാഭാവികമായി ഫോണിൽ നിന്നും ചിലത് ഡിലീറ്റ് ചെയ്തതിന്റെ ഭാഗമായാണ് ഇതൊക്കെയെന്ന് അഖിലേഷ് അവകാശപ്പെട്ടെങ്കിലും ട്രൈബ്യൂണൽ ഈ വാദം തള്ളി. ACU അന്വേഷണത്തിന് മുന്നോടിയായി കുറ്റകൃത്യം തെളിയിക്കുന്ന വിവരങ്ങൾ താരം മനഃപൂർവ്വം നശിപ്പിച്ചതാണെന്നാണ് ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ. നോർത്ത് അമേരിക്ക 2020 കപ്പിൽ കേമാൻ ദ്വീപുകൾക്കെതിരെ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച അഖിലേഷ് റെഡ്ഡി USAക്കായി 4 20 മത്സരങ്ങൾ കളിക്കുകയും 1 വിക്കറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഫിഫ ലോകകപ്പിന് ശേഷമുള്ള വിശ്രമം കഴിഞ്ഞ് മേജർ ലീഗ് സോക്കറിലേക്ക് സൂപ്പർ താരം ലയണൽ മെസ്സി തിരിച്ചെത്തിയ മത്സരത്തിൽ സമനില വഴങ്ങി ഇന്റർ മയാമി. കൊളംബസ് ക്രൂവിനെതിരെ നടന്ന മത്സരത്തിൽ 2-2 ഇന്റർ മയാമി സമനില വഴങ്ങിയത്. 2 പകുതിയിൽ പകരക്കാരനായി മെസ്സിയെ കളത്തിലിറക്കിയെങ്കിലും മയാമിക്ക് വിജയം നേടാനായില്ല. ലൂയിസ് സ്വാരസ് 16 ആദ്യ ഗോൾ നേടി മയാമിയെ മുന്നിലെത്തിച്ചു. എന്നാൽ 34 ബ്രസീലിയൻ താരം കാസിമീറോയുടെ സെൽഫ് ഗോളിലൂടെ കൊളംബസ് ഒപ്പമെത്തി. നോവ അലൻ 45+5 വീണ്ടും മയാമിക്കായി ലീഡ് തിരിച്ചു പിടിച്ചെങ്കിലും 84 ബ്രെയ്സ് മെൻഡസ് നേടിയ ഗോളിൽ കൊളംബസ് വീണ്ടും സമനില പിടിച്ചു. 53 പകരക്കാരനായി ഇറങ്ങിയ മെസ്സി തുടർച്ചയായ ഗോളവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോൾ നേടാൻ സാധിച്ചില്ല. തുടർച്ചയായി 6 ജയിച്ച് റെക്കോർഡിട്ട ശേഷമാണ് 7 മയാമി സമനില വഴങ്ങിയത്. ഈ മാസം 15 നാഷ്വില്ലേക്കെതിരെയാണ് മയാമിയുടെ അടുത്ത മത്സരം. പ്രിയ ശ്രോതാക്കളെ, കായിക വിശേഷങ്ങളായിരുന്നു റേഡിയോ മലബാറിന്റെ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ദേശീയ കൈത്തറി അവാർഡുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. പ്രതിപക്ഷ ബഹളം കാരണം പാർലമെന്റിന്റെ ഇരു സഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. വാർത്തകൾ വിശദമായി. ദേശീയ കൈത്തറി ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു 2025 സന്ത് കബീർ ഹാൻഡ്ലൂം അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും സമ്മാനിച്ചു. കേന്ദ്ര വസ്ത്രമന്ത്രാലയം രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. പുരസ്കാരം നേടിയ കൈത്തറി ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗത കാനി നെയ്ത്ത്, വോൾ ഹാംഗിംഗ് നെയ്ത്ത് എന്നിവയുടെ തത്സമയ പ്രദർശനങ്ങൾ കാണാനും സന്ദർശകർക്ക് അവസരമുണ്ട്. രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ ആദരിച്ച് 4 സ്മരണിക തപാൽ സ്റ്റാമ്പുകളും രാഷ്ട്രപതി പുറത്തിറക്കി. 2 പ്രസിദ്ധീകരണങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും 7 ഓഗസ്റ്റ് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. പ്രതിപക്ഷ ബഹളം കാരണം പാർലമെന്റിന്റെ ഇരു സഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരസേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു സഭാ നടപടികൾ ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരം രാജ്യത്തിന്റെ ആത്മവിശ്വാസം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവനയാണ് നൽകിയതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ IIT ഡൽഹിയുടെ 57th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. 587 PhD ഗവേഷകർ ഉൾപ്പെടെ 3000 വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി സമ്മാനിക്കും. IIT ഡൽഹി സോനിപത് ക്യാമ്പസിൽ സ്ഥാപിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടിംഗ് സംവിധാനം പരംപ്രജ്ഞയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അവയവദാനത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച 1 രാജ്യവ്യാപക ബോധവൽക്കരണ പരിപാടി ജഗ് ജഗ് ജിയോ അഭിയാൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണമെന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തെ കൈത്തറി തൊഴിലാളി ശുഭ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ബാലരാമപുരം കൈത്തറി എല്ലാവർക്കും അംഗീകാരമുള്ളതും ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 14 നെയ്യാൻ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം എന്നുള്ള ഇതാണ് ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ ജീവിച്ച് പോവുകയാണ്. പഴയ പേര് തന്നെയാണ് വീണ്ടും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നല്ല പദ്ധതി കൂടുതൽ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇനി പുതിയ തലമുറ വരികയുള്ളൂ.
1: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ ബഹിരാകാശ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സോൺ 7 പരിപാടികളുടെ ഉദ്ഘാടനം VSSC ഡയറക്ടർ ഡോക്ടർ രാജീവ് UP തിരുവനന്തപുരം വിദുര ജവഹർ നവോദയ വിദ്യാലയത്തിൽ നിർവഹിച്ചു. ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിൽ പരീക്ഷണം നടത്താനുള്ള പ്രചോദനം ചന്ദ്രയാൻ 3 വിജയത്തിലൂടെ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്

സിംഗ് അഭിനന്ദിച്ചു. അവയവദാനത്തെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ജുഗ് ജുഗ് ജിയോ അഭിയാൻ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്ന് കേന്ദ്ര സർക്കാർ. അവയവദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുകയാണ് ഒരു വർഷത്തെ

0: അവരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് 463 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41,517 പേരാണ് കഴിയുന്നത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായും റവന്യൂ മന്ത്രി അറിയിച്ചു. കോട്ടയത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. കിഴക്കൻ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്തതോടെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ജില്ലയുടെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ആറുകളിലെ ജലനിരപ്പ് നിലവിൽ അപകട നിലയ്ക്ക് താഴെയാണ്. കുമരകം, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. എന്നാൽ മഴ പെയ്തതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളായി 12,063 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു.
0: മലപ്പുറം പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ വ്യാപക മഴ തുടരുന്നു. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മലയോര പ്രദേശം ഉൾപ്പെടെ ജില്ലയിൽ രാവിലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 23 സ്ത്രീകളും 10 പുരുഷന്മാരും 10 കുട്ടികളും ഉൾപ്പെടെ 43 പേരാണ് കഴിയുന്നത്. മഴക്കെടുതിയിൽ 4 പേർക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടമുണ്ടായി. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 4,24,00,000 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്.
0: കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. മന്ത്രി ഒ ജെ ജനീഷ് പ്രദേശത്ത് സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറ് തുരങ്കമുഖത്തിന് മുകളിലായാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. നേരിയ തോതിൽ മാത്രമാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ച സമയത്ത് തന്നെ നേരിയ തോതിൽ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ തൃശൂർ ഭാഗത്ത് നിന്ന് പ്രവേശിക്കുന്നിടത്താണ് ഇപ്പോൾ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. പരിശോധനയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി എത്തിച്ചേരും. തുരങ്കത്തിന് മുകളിൽ കയറിയും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ മത്സരത്തിൽ ജപ്പാന്റെ ടോപ് സീഡ് താരം ഹിന അകേച്ചിയെയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ മറ്റൊരു ക്വാർട്ടറിൽ തൻവി ശർമ്മയെ തോൽപ്പിച്ചാണ് രക്ഷിത രാംരാജ് സെമിയിൽ സ്ഥാനമുറപ്പിച്ചത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ് കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ ടീമിനെ നേരിടും. യു എസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജവോഖിർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജൂണിൽ ഓസ്ട്രേലിയയിൽ നടന്ന നോർവേ ചെസിന്റെ അവസാന റൌണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ച് പ്രജ്ഞാനന്ദ ചരിത്ര നേട്ടം കുറിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 430 പോയിന്റ് ഇടിഞ്ഞ് 78,520 നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തിൽ 24,565 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയും ഗ്രാമിന് 13,740 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, റേഡിയോ മലബാറിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409028896. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:30 ഗാന്ധിലയം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകമാണ്. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതിയ കവിത അമ്മതൻ മഴിത്തട്ടിൽ, ആലപിക്കുന്നത് രാജീവൻ പാറക്കണ്ടി. പ്രജീഷ് കെ നമ്പ്യാർ എഴുതിയ ഗാനം കലിതുള്ളി പെരുമഴ. ആലാപനം ആദിശ്രീ സുരേഷ്. നജീബ് ഖാനിനോട് എഴുതിയ കഥ കൂർഖ. അവതരണം ഉഷാ പ്രദീപ് വിളമന. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങളും 8:30 റേഡിയോ എയ്റ്റ് സ്കൂളും. 9 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് സ്മൃതി ഗീതങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നാട്ടുവിശേഷം. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കടക വാവ് ബലിതർപ്പണം ഓഗസ്റ്റ് 12 തീയതി പുലർച്ചെ 5:30 മുതൽ ആരംഭിക്കും. പട്ടുവം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കിണറിലെ ചെളി നീക്കുന്നതിനാൽ തളിപ്പറമ്പ്, ആന്തൂർ, പയ്യന്നൂർ, ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റികളിലും പട്ടുവം, പരിയാരം, ചപ്പാരപ്പടവ്, പാണപ്പുഴ, ഏഴോം, മാടായി, കുഞ്ഞിമംഗലം, ചെറുതാഴം, മലപ്പട്ടം, ഇരിക്കൂർ, പള്ളിക്കുന്ന് പ്രദേശങ്ങളിലും ചിറക്കൽ, വളപട്ടണം പഞ്ചായത്തുകളിലും ശുദ്ധജല വിതരണം ഇന്നും നാളെയുമായി ഭാഗികമായി മുടങ്ങും. ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിന്റെ 81 വർഷങ്ങൾ ഓർക്കുന്നതിനായി 4th ലോകമാർച്ച് ക്യാമ്പയിന്റെ സംഘാടക സമിതി നാളെ വൈകിട്ട് 6 കണ്ണൂർ ടൗൺ സ്ക്വയറിൽ 81 മൺചിരാതുകൾ തെളിയിച്ച് സമാധാന ജ്വാല സംഘടിപ്പിക്കും. ന്യൂമാഹി പരിമാം ദുർഗാക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 14 തീയതി പ്രതിഷ്ഠാദിന ഉത്സവവും ഉദയാസ്തമയ പൂജയും സർവൈശ്വര്യ പൂജയും ഭഗവതി സേവയും ഉണ്ടായിരിക്കും. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്പോർട്സ് അലൂമ്നി ഫോറം അലൂമ്നി അസോസിയേഷൻ സിയാക്കുമായി ചേർന്ന് ഇന്നു മുതൽ മറ്റന്നാൾ വരെ കടമ്പേരി ഡെർബി ടർഫിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. കേരള ഗ്രാമീണ ബാങ്ക് പാപ്പിനിശ്ശേരി യുണൈറ്റഡ് മെർച്ചന്റ്സ് ചേംബറിന്റെ സഹകരണത്തോടെ ഇന്ന് പകൽ 3 മുതൽ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വായ്പാമേള സംഘടിപ്പിക്കുന്നു. ചുമടുതാങ്ങി മുത്തപ്പൻ മടപ്പുരയിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മറ്റന്നാൾ രാവിലെ നടക്കും. പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവ സംഘാടക സമിതി രൂപവൽക്കരണ യോഗം ഇന്നുച്ചയ്ക്ക് 2 നടക്കും. ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നടത്താറുള്ള ത്രിലോക പൂജ, ഭഗവതി സേവ, കുരുതി തർപ്പണം എന്നിവ ഇന്നുണ്ടാകും. മേറ്റടി ഉറുമ്പേരി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ കർക്കടക വാവ് പിതൃതർപ്പണം ഈ മാസം 12 തീയതി നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ സമാനതകളില്ലാത്ത ധൈര്യവും ത്യാഗമനോഭാവവുമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശമുയർത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെയും ധീരതയുടെയും അമരസ്മരണയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു.
2: वर्ष 1942 में राष्ट्रपिता महात्मा गांधी जी ने देशवासियों को करो या मरो का मंत्र दिया था. भारत छोड़ो आंदोलन भारत के लोगों की एकता अदम्य साहस तथा अन्याय के विरुद्ध सत्य एवं अहिंसा पर आधारित संघर्ष का अमर प्रतीक है. इस आंदोलन ने स्वतंत्रता प्राप्ति की दिशा में निर्णायक जन जागरण का मार्ग प्रशस्त किया.
1: പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 August 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും നേതാക്കൾ വിലയിരുത്തി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ Agni-4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലടക്കം ഗതാഗതം പ്രയാസമായി മാറി. ആലപ്പുഴയിൽ നിന്ന് മങ്കമ്പ് 2 പാലം വരെ ഒരുവിധം സഞ്ചരിക്കാം. 2 പാലത്തിന്റെ കിഴക്ക് നിന്ന് പിന്നെ വെള്ളക്കെട്ടാണ്. പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളുവാനും മാർഗമില്ല. പരമ്പരാഗത പമ്പിംഗ് രീതിയായ പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം കളയാനാകാത്ത വിധം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച

0: ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതമാക്കി. 7 ദിവസമായിട്ടും ഗൌതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഗൌതം കൃഷ്ണയുടെ അമ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നീണ്ടകര അഴിമുഖത്തിന് സമീപം തിരയിൽപ്പെട്ട് ബോട്ട് തകർന്നാണ് 26 വയസ്സുള്ള ഗൌതം കൃഷ്ണയെ കാണാതായത്. അപകടത്തിൽ ഗൌതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചിരുന്നു. ഗൌതമിനായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും ഈ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകൾ തെരച്ചിൽ നടത്തി. കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘങ്ങളും തെരച്ചിൽ നടത്തുന്നുണ്ട്.
0: അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകട നിലയിൽ തുടരുന്നത്. ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗോത്രി യമുനോത്രി ദേശീയപാതകളിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. മലയോര ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബദ്രിനാഥ് കേദാർനാഥ് ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരം പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നിയന്ത്രണ രേഖയിലെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. അതിർത്തിയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട 36-ാമത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗത്തിലാണ് ചർച്ച നടന്നത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ ജപ്പാൻ ടോപ് സീഡ് ഹിന അക്കാച്ചിയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. മറ്റൊരു ക്വാർട്ടറിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയാണ് രക്ഷിത പരാജയപ്പെടുത്തിയത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി കൃഷ്ണപ്രസാദ് സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ സഖ്യത്തെ നേരിടും. US നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജാവോഖീർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജന്മാവകാശ, പൌരത്വം, ബർത്ത് ടൂറിസം എന്നിവ നിയന്ത്രിക്കുന്നതിനായി 2 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വീസാക്കാരുടെയും അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം നിഷേധിച്ച് ട്രംപ് മുൻപിറക്കിയ ഉത്തരവ് US സുപ്രീംകോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ജന്മാവകാശ പൌരത്വം ആർക്കൊക്കെ ബാധകമാവില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കോംഗോയിൽ എബോള രോഗബാധിതരുടെ എണ്ണം 4000 കവിഞ്ഞു. 1800-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300-ലേറെ കുട്ടികൾ കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചതായാണ് യുണിസെഫിന്റെ കണക്കുകൾ. കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നിർണായക ആരോഗ്യ സേവനങ്ങളെ എബോള വ്യാപനം പ്രതികൂലമായി ബാധിക്കുന്നതായും യുണിസെഫ് ആശങ്ക പങ്കുവച്ചു. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു. ഗോവ പാകിസ്ഥാനിൽ വിദേശ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര പത്രസ്വാതന്ത്ര്യ സംഘടന. നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചുള്ള വാർത്തകൾ സെൻസർ ചെയ്യാൻ ഇത് കാരണമാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഗോവ നിയമസഭയിലെ പട്ടികവർഗ പ്രാതിനിധ്യം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനത്തെ ഗോത്രവിഭാഗങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചുള്ള നടപടിയെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്വാഗതം ചെയ്തു. ജാർഖണ്ഡിൽ JPSC JSSC പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുന്നതിനായി 11-അംഗ സംഘത്തിന് രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലുകയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. സമയം ഒരുമണിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ പറയാം, 0909029708 ഈ നമ്പറിലേക്ക് വിളിക്കുക. ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, എന്റെ പേര് സംഗീത്.
1: സംഗീത്, എവിടുന്നാണ് വിളിക്കുന്നത്? അതിന്റെ ശബ്ദം ഇങ്ങോട്ട് കേക്കുന്നേ. ഹലോ. അയ്യോ, സംഗീതിന്റെ കോള് കട്ടായെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇനി വിളിക്കുമ്പം റേഞ്ചുള്ള ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാം. മഴയൊക്കെ അല്ലേ, ചിലപ്പോ കോള് കട്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു പാട്ട് കേൾക്കാം, അതിനുശേഷം കോൾ അറ്റൻഡ് ചെയ്യാം.

0: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
1: എവിടെയാ?
0: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
1: നിനക്ക് ഞാനില്ലടോ.
0: സുരേഷ് ഏട്ടാ,
2: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളുലയ്ക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരുമ്പം പോലെ ഒരാൾ കയറി
3: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെക്കിട്ട് പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നെല്ലിക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
3: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
4: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744-125073, 9447-448305. വേട്ടയ്ക്കൊരു മകൻ
5: തമ്പുരാനേ. അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
6: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
7: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
6: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
7: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു പ്രത്യേക അറിയിപ്പ്. ഇന്ന് അർദ്ധരാത്രി മുതൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളതിനാൽ നിലവിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ മുഴുവൻ തുറന്നു വെച്ചിട്ടാണുള്ളത്. ആയതിനാൽ ഡാമിന്റെ ഡൗൺ സ്ട്രീമിൽ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ഉണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നേ?
2: എന്റെ പേര് വനജ.
1: എന്റെ പേര് വനജ. കണ്ണാടിപ്പറമ്പ്. ഓക്കെ, എവിടെയാണ് ഇപ്പോ? കണ്ണാടിപ്പറമ്പിന്നാണോ?
2: പാലക്കാടിനെ ഉള്ളത്.
1: ഓക്കെ, അവിടെ എങ്ങനെയാ മഴയുടെ അവസ്ഥ?
2: മഴയൊക്കെ ഉണ്ട്. ഇത്രയും നേരമായി തോർന്നു നിക്കുന്നു.
1: അതെയോ?
2: നല്ല മഴയാണ്. ഒരാഴ്ചയൊക്കെ ആയിട്ട് നല്ല മഴയാണ്.
1: അതെ, ഒരാഴ്ചയായിട്ട് ഇവിടെയും നല്ല മഴയാണ്.
2: നല്ല മഴയാണ് അല്ലേ?
1: അതെ അതെ. ഈ മഴക്കാലത്ത് ഏത് പാട്ട് കേൾക്കാനാണ് ഇപ്പൊ വിളിച്ചത്?
2: ഇതിപ്പോ രാമായണ മാസല്ലേ, അപ്പോ ഒരു രാമന്റെ പാട്ട് തന്നെയാകാം. അയോധ്യയിലും ഒരു പാട്ടുണ്ടല്ലോ, രാമൻ ശ്രീരാമൻ ഞാൻ അയോധ്യ വിട്ടൊരു രാമൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
1: അതെ,
2: ആ പാട്ടായാലോ?
1: തീർച്ചയായിട്ടും.
2: അതെ
1: അതെ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ എന്ന് പറയാൻ, ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, എനിക്കിഷ്ടാണ്, അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പിന്നെ റേഡിയോ മലബാറില് പ്രവർത്തിക്കുന്ന എല്ലാ അനുയായികൾക്കും വേണ്ടി.
1: താങ്ക് യു. ഈ അടുത്തങ്ങ നാട്ടിലേക്ക് വന്നിട്ടുണ്ടോ?
2: ഇല്ല, ഞാൻ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വരണം.
1: ഓണത്തിന് മുന്നോട്ട്
2: 15-ന് ശേഷം, 15-ന് ശേഷം അങ്ങോട്ട് വരണം, നാട്ടിലേക്ക് വരണം.
1: എത്ര ദിവസം നാട്ടില്? എത്ര ദിവസം ഉണ്ടാവും നാട്ടില്?
2: നാട്ടില് ഒരു രണ്ടാഴ്ചയൊക്കെ ഉണ്ടാവും, എന്തായാലും രണ്ടു മൂന്നാഴ്ച ഉണ്ടാവും.
1: ഓക്കെ, അതിനുശേഷം പിന്നെ വീണ്ടും പാലക്കാടേക്ക്.
2: അതുപോലെ പോവണം.
1: ഓക്കെ, അപ്പൊ എന്തായാലും കർക്കിടക മാസത്തിൽ നമുക്ക് വഞ്ചേച്ചി ചോദിച്ച ഈ ഒരു പാട്ട് എന്നെ കേൾപ്പിച്ചു കൊടുക്കാം ശ്രോതാക്കളെ. ഓക്കെ
2: ഓക്കെ ഓക്കെ,
1: താങ്ക് യു.
3: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീരാമൻ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ.
5: ഹലോ
6: ഹലോ,
4: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്?
6: സുഖാണോ
4: ഗീതേച്ചി?
6: ആ സുഖാണ്.
4: നല്ല മഴയാന്ന് തോന്നല്ലോ.
6: നല്ല മഴയാണ്, കൊറേ ദിവസായില്ലേ.
4: അതെ അതെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
6: കുട്ടിക്കുപ്പായത്തിലെ പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കൂടമെന്നും പൊന്നിൻ കൂടം എൻ്റെ പൊന്നിൻ കൂടമെന്നും പൊന്നിൻ കൂടം. ആ പാട്ട്.
4: ഓക്കെ, ആർക്ക് വേണ്ടിയാ ചോദിച്ചത്?
6: ഇത് മോന്റെ കുട്ടീന്റെ ബർത്ത്ഡേ ആണ്.
4: എത്രാമത്തെ പറഞ്ഞാലാ?
6: ആറാമത്തെ.
4: ഇന്നാണോ? അപ്പൊ അവരടുത്ത് ഞങ്ങളെ വിശ്വസ് പറഞ്ഞു എന്ന് പറയണേ.
6: ഇതാ വിളിക്കാനായിട്ട് കാത്തിരിക്കുന്ന, കൊടുക്കാതിരിക്കാം.
4: ഹലോ ഹലോ, ഹാപ്പി ബർത്ത്ഡേ. പറയുന്നില്ല ഒന്നും. ഹലോ, ഓക്കെ. എന്താ ട്രീറ്റ്? എന്താ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എന്താക്കിയേ ഫുഡ്?
7: ബിരിയാണി വെക്കുന്നുണ്ട്.
4: ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നാല്?
7: പഴംപൊരി ആക്കി തന്നിന്.
4: ആണോ? ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. അപ്പൊ എന്താ തരിക? ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും കേട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും അമ്മമ്മ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടേ, നമുക്ക് ആ പാട്ട് കേൾക്കണ്ടേ? ഓക്കെ, ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ പറയുന്നേ. ഓക്കേ.

0: രുചിയുടെ യഥാർത്ഥ വിലാസം. ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയ ഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ. 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോം 0492-471-400, 7225-900-18.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
2: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095-84-07-16.
2: മറ്റൊരു നമ്പർ 8301-99-3542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര, നെല്ലൂന്നി.
0: സിഎം വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
3: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanit.
0: Phone 9496-420-880.
3: 8111-933-600.
0: CM Vistara.
3: CM Vistara, Nilluni.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നേ? സുന്ദേശി. സുഖാണോ?
5: സുഖം. മഴയല്ലേ? നല്ല മഴയല്ലേ?
4: അവിടെ നല്ല മഴയാണല്ലേ?
5: ഓ, ഭയങ്കര മഴയാ
4: ഇവിടെ. അങ്ങനെ തന്നെ. ഏത് പാട്ടേന്ന് കേൾക്കണ്ടേ?
5: മോളെ 8 പിറന്നാളാണ് നാളെ. ദ്യുതി.
4: ദ്യുതി. ഓക്കെ, അപ്പൊ ദ്യുതിമോളോട് ഞങ്ങള് അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞു എന്ന് പറയണോ? എന്താണ് നാളത്തെ പ്രത്യേക പരിപാടികള്?
5: അവര് ഗംഭീരായി ആഘോഷിക്കുന്നുണ്ട് നാളെ അച്ഛന്റെ വീട്ടിൽ നിന്ന്.
4: എവിടെയാ സ്ഥലം? എവിടെയാ?
5: അവര് അവിടെ നരിയമ്പാറ സ്വന്തം വീടെടുത്തേക്ക്, മുത്തപ്പങ്കരി.
4: മുത്തപ്പങ്കരിയില്. ഓക്കെ.
5: അവര് അബുദാബിയിൽ നിന്ന് ഇപ്പം വന്നെയാണ്, അതുകൊണ്ട് പിറന്നാളെല്ലാം ആഘോഷിച്ചു പോകാം.
4: ആഹാ, അപ്പൊ നാളെ എല്ലാവരും അങ്ങോട്ടേക്ക് ആയിരിക്കും അല്ലേ?
5: നാളെ എല്ലാരും അങ്ങോട്ടേക്ക്.
4: ഓക്കെ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: അവക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തുമ്പീവ തുമ്പക്കൂടത്തിൽ ജാനകി അമ്മേന്റെ സ്വരത്തിൽ പാടിയ.
4: ആഹാ, മോള് പാടുവോ? ദുരികുട്ടി പാട്ട് പാടുവോ?
5: ആ, ഓള് പറഞ്ഞ അമ്മ അന്നെ ആ പാട്ട് പഠിപ്പിച്ച് ഞാൻ പാടീനി. അമ്മമ്മ ആ പാട്ടിനെ ചോദിക്കാൻ പാടുള്ളൂ.
4: ഓക്കെ, അപ്പൊ ദുരികുട്ടിക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് മോളെ.
5: 8 8 പിറന്നാള്, അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് 8/8/2018.
4: ഓക്കെ, എല്ലാത്തിലും ഒരു 8 ഉണ്ടല്ലോ.
5: എല്ലാത്തിനും 8 ഉണ്ട്.
4: 8/8/2018 അല്ലേ?
5: 18 പ്രളയത്തിനാണുള്ള ജനനം.
4: അത് ശരിയാ. ഓക്കെ, അപ്പൊ എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ മഴ ഉണ്ടാവും കൂട്ടിന്?
5: ആ, മഴ തന്നെ ആയിരിക്കും. ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് വെറും മഴയുമായിരിക്കും.
4: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവരോടും പറയാ, ചോദിച്ചു എന്ന് പറയാം, മോളടുത്ത് പ്രത്യേക ആശംസകൾ അറിയിക്കുക, പാട്ട് കേൾക്കാം.
5: ശരി, ഓക്കെ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
0: ഓഹോ, ഇത്തരം ഇ എൻ ടി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ്എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. എസ്എം ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് എസ്എം ഹോസ്പിറ്റൽ. ഇഷ്ടഗാനങ്ങളിലേക്ക് വിളിച്ചിട്ടുള്ള അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ,
3: നമസ്കാരം.
0: ആരാണ് സംസാരിക്കുന്നേ? സുരേഷേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
3: പയ്യന്നൂര്
0: കാനായി. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? പിന്നെന്താ ഇത്ര ഗ്യാപ്പ് വന്നു പോയത്? എന്താ ചെയ്യുന്നേ?
3: ഞാൻ ആദ്യം ചെയ്തിരുന്നത് ഇലക്ട്രോണിക് വർക്ക്, റേഡിയോന്റെ പണി തന്നെയാണ് എടുത്തത്. പിന്നെ ഇപ്പൊ ചെറിയ ഒരു പാട്ട് കിട്ടും, കവിത കിട്ടും, പരിപാടി എല്ലാം പോകുന്നു.
0: ഓക്കേ, എഴുത്തുകാരനാണ്.
3: എഴുത്തുകാരൻ എന്ന് പറയാൻ അത്ര വലിയ ഒന്നല്ല, ചെറുതായി എന്തല്ലോ ഇങ്ങനെ എഴുതും.
0: ആണോ? ഞങ്ങളുടെ സർഗജാലമൊക്കെ കേൾക്കാറുണ്ടോ?
3: ആ, ഞാൻ കേട്ടിട്ടുണ്ട്.
0: ഓക്കേ, പക്ഷെ ഇതുവരെ സൃഷ്ടികളൊന്നും അയച്ചിട്ടില്ലല്ലോ.
3: ആ, ഞാൻ അയക്കാം. ഞാൻ ഒരു പാട്ട് അയച്ചുതരാം, ഞാൻ ചെയ്ത പാട്ടുകള്, ഭക്തിഗാനം, കാര്യങ്ങളെല്ലാം.
0: സന്തോഷം, നമുക്ക് അതൊക്കെ പ്രക്ഷേപണം ചെയ്യാം. സൃഷ്ടിപദത്തിലെ മെമ്പർ ആണോ?
3: അല്ല അല്ല
0: അല്ല. ഓക്കേ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: ഇന്ന് കേൾക്കേണ്ടത് ഇത്, ഈ പുഴയും കടന്നില്ലേ, ദേവകന്യക സൂര്യ തമ്പുരു.
0: ഓക്കേ, പാട്ട് പാടുവോ?
3: പാട്ട് പാടുമെന്ന് വെച്ചാൽ ചെറുതായി ഇങ്ങനെ സാധാരണ രീതിയിൽ ആൾക്കാർ പാടുന്നവരെ പാടും, പാട്ട് പഠിച്ചാൽ പാടുന്നവരെ പാടാൻ പറ്റൂല.
0: അതുപോലെ രണ്ട് വരി ഒന്ന് മൂളി തരുന്നോ ഞങ്ങക്ക്?
3: ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു.
0: ആകെ ഒരു വരി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ഒരു സെന്റൻസ്. സാരില്ല, കുഴപ്പമില്ല, അടുത്ത തവണ വിളിക്കുമ്പം കുറച്ചുകൂടെ പാടിത്തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.
3: ഞാനിത് പാടാൻ പറ്റുന്ന ഇതായ ഒരു പാട്ടൊന്നല്ല. ഞാൻ പൊതുവേ ഞാൻ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു പാട്ട് പഠിക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ പാടണം എന്ന് വിചാരിച്ചിട്ട് കേൾക്കാറില്ല. പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കും, അപ്പൊ അങ്ങനെ പലത് മനസ്സിനകത്തേക്ക് കയറും.
0: ഹലോ, കോള് ഡ്രോപ്പായെന്ന് തോന്നുന്നു സുരേഷേട്ടൻ്റെ. സാരില്ല, ഇനിയും വിളിക്കുക, അപ്പം നമുക്ക് കൂടുതൽ സംസാരിക്കാം. എന്തായാലും ചോദിച്ച പാട്ട് ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ്, കേൾപ്പിച്ചു തരാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
3: ഗൗരി താഴെഫാസി.
2: ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷം ഗൗരിച്ചി? ഭക്ഷണം കഴിച്ചോ? ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: രാജസരാജാവിന്റെ സ്വപ്നം രചിച്ചാൽ സ്വർഗം ലഭിക്കുന്നു.
2: പാട്ട് പാടുവോ?
3: ഇല്ല, പാട്ട് പാടുന്നില്ല.
2: വെറുതെ പോലും മൂളിപ്പാട്ട് പാടാറില്ല?
3: ഇല്ല, ഇല്ല.
2: ഇതുവരെ പാട് നോക്കിട്ടേ ഇല്ല.
3: വെറുതെ ആരും കേൾക്കാണ്ട് പാടും.
2: അതെന്താ ആരെയും കേട്ടാല്?
3: ശബ്ദം അങ്ങനത്തെ ആയതുകൊണ്ട്.
2: നല്ല ശബ്ദമല്ലേ?
3: നല്ല.
2: ആര് പറഞ്ഞേ?
3: പാട്ട് പാടാനൊന്നും പറ്റിയ ശബ്ദം.
2: അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ?
3: ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ആരും മുമ്പിൽ ഞാൻ ഇതുവരെ പാടിയിട്ടില്ല.
2: ഓക്കേ, ഇവിടെ
3: അനക്കന്നെ തോന്നിയതാണ്.
2: അതെയോ? എവിടെ ഇപ്പൊ? വീട്ടിൽ തന്നെയാണോ?
3: ആ, ഇപ്പം വീട്ടിൽ തന്നെയാണ്.
2: ഓക്കേ, ഈ പാട്ട് ആർക്ക് വേണ്ടിയാ ചോദിച്ചത്?
3: ഓ,
2: ആർക്ക് വേണ്ടിട്ടാ ഈ പാട്ട് ചോദിച്ചത്?
3: എല്ലാവർക്കും വേണ്ടിട്ട്. എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും, എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും.
2: ഓക്കേ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. വിളിച്ചാൽ ഒത്തിരി സന്തോഷം.
3: ഓക്കേ.

0: ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നേ?
1: അഭിലാഷാണ്, പരിപ്പായി.
0: ഓക്കെ, എന്തൊക്കെയുണ്ട്, സുഖാണോ?
1: മഴയുണ്ടോ
0: ഇവിടെ?
1: നല്ല മഴയാണല്ലോ. ഇനിയിപ്പോ മഴ രണ്ടു ദിവസം ഉണ്ടാവുന്നല്ലേ പറയുന്നത്?
0: തീർച്ചയായിട്ടും ഇവിടെ നല്ല മഴയാണ്.
1: അതെ അതെ.
0: എവിടെ, വീട്ടിലാണോ?
1: ആ, വീട്ടിലുള്ള.
0: ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഏത് സിനിമയിലെയാ
1: പാട്ട്? 4 മണിപ്പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിലെ.
0: ഹലോ ഹലോ, കോള് ഡ്രോപ്പായി തോന്നുന്നു. അദ്ദേഹം ചോദിച്ചത് 4 മണിപ്പൂക്കൾ എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അഭിലേഷ് ചേട്ടനായിരുന്നു വിളിച്ചത്. റേഞ്ച് കട്ടായതാന്ന് തോന്നുന്നു, നമുക്ക് പാട്ട് കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഒരു പ്രത്യേക അറിയിപ്പ്. ഇന്ന് അർദ്ധരാത്രി മുതൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളതിനാൽ നിലവിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ മുഴുവൻ തുറന്നു വെച്ചിട്ടാണുള്ളത്. ആയതിനാൽ ഡാമിന്റെ ഡൗൺസ്ട്രീമിൽ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു. കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

അതിഥിഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകിട്ട് 5:15 ആരംഭിക്കും. നന്ദി, നമസ്കാരം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദബീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ. മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക് 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025900118.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വൺ വേ ടിക്കറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് കേശവും ജ്യോത്സനയും ചേർന്ന് പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഈശ്വർ കെ ദർബാർ മേ മഹാത്മാ ഹൂ കെ മേ ദുഷ്ട ആദ്മീ ഹൂ വോ തോ കോയി നീ ജാൻ സക്താ ഹൈ. मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
3: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
4: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
3: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: കഴിയുന്നിടത്തോളം ഓരോ സ്കൂളിൻ്റെയും ഭാരവാഹികളായി ഞങ്ങൾ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും നിയമിച്ചു. ഈ വളണ്ടിയർമാർ വേണം വൈദ്യസഹായവും ശുചീകരണവും നിർവഹിക്കുക. സ്ത്രീകളുമായി ഇടപെടേണ്ടത് സ്ത്രീകൾ വഴിക്ക് വേണമെന്നും വെച്ചു. വൈദ്യസഹായത്തിൻ്റെ കാര്യം വളരെ എളുപ്പമായിരുന്നു. വളണ്ടിയർമാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന മരുന്നുകൾ ആവണക്കെണ്ണ, ക്വിനാവ്, ഗന്ധകക്കൂട്ട് എന്നിവ മാത്രമാണ്. രോഗിയുടെ നാവിന്മേൽ ചുണ്ണാമ്പ് പോലെ ഒരട്ടി വന്ന് മൂടി അത് തുടയ്ക്കുകയോ മലബന്ധമുണ്ടാവുകയോ ചെയ്താൽ ആവണക്കെണ്ണ സേവിക്കുകയും പനിയുണ്ടെങ്കിൽ ആദ്യം ആവണക്കെണ്ണ സേവിപ്പിച്ച ശേഷം ക്വിനാവ് കൊടുക്കുകയും കരു ചിരങ്ങെന്നിവ കണ്ടാൽ അവ ബാധിച്ച ഭാഗം നല്ലവണ്ണം കഴുകി ഗന്ധകക്കൂട്ട് പുരട്ടുകയും ചെയ്തു വന്നു. വീട്ടിലേക്ക് യാതൊരു മരുന്നും കൊണ്ടുപോകാൻ യാതൊരു രോഗിയെയും അനുവദിക്കില്ല. കുറേ വിഷമമായ വല്ല സുഖക്കേടും ഉണ്ടാകുന്നിടത്തെല്ലാം ഡോക്ടർ ദേവിൻ്റെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിച്ചു വന്നത്. ഡോക്ടർ ദേവ് ആഴ്ചതോറും ചില നിശ്ചിത ദിവസങ്ങളിൽ ഓരോ പ്രവൃത്തി കേന്ദ്രവും സന്ദർശിച്ചു പോന്നു. ധാരാളം ആളുകൾ ഈ ലഘുവായ സഹായം കൈക്കൊണ്ടുവന്നു. ഞങ്ങളുടെ ഈ പ്രവൃത്തി സമ്പ്രദായത്തെപ്പറ്റി ആശ്ചര്യപ്പെടേണ്ടതില്ല. അവിടെ രോഗങ്ങൾ ചുരുക്കമായിരുന്നു. ഉള്ളത് വിദഗ്ധ സഹായം കൂടാതെ ലഘുവായ ചികിത്സ കൊണ്ട് സുഖപ്പെടുത്താവുന്നവയുമായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഏർപ്പാട് നല്ലവണ്ണം ഫലപ്രദമായി കണ്ടു. ശുചീകരണം പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ജനങ്ങളാകട്ടെ അവരവർ തന്നെ ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ ഭാവമുണ്ടായിരുന്നില്ല. വയലിലെ വേലക്കാർ പോലും അവരവരുടെ മറപ്പുര അന്യസഹായം കൂടാതെ നന്നാക്കി വയ്ക്കാനോ മലം നീക്കം ചെയ്യാനോ ഒരുക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഡോക്ടർ ദേവ് എളുപ്പത്തിൽ മനസ്സിടിയുന്ന ആളല്ല. അദ്ദേഹവും വളണ്ടിയർമാരും ഒരു ഗ്രാമം മാതൃകാ സമ്പ്രദായത്തിൽ വൃത്തിയാക്കുന്നതിൽ തങ്ങളുടെ എല്ലാ ശക്തിയും സാമർത്ഥ്യവും ചെലുത്തി. അവർ നിരത്തുകളും ഒറ്റങ്ങളും അടിച്ചു വൃത്തിയാക്കി, കിണറുകൾ ചളി നീക്കി ശുചിയാക്കി, അടുത്ത് അഴുക്കുവെള്ളം കെട്ടിനിൽക്കുന്ന കുണ്ടുകളെല്ലാം തൂർത്തു. ഈ പരിശ്രമത്തിൽ പ്രതിഫലം കൂടാതെ പ്രവൃത്തിയെടുക്കുന്നതിന് ഗ്രാമക്കാരുടെ ഇടയിൽ തന്നെ വളണ്ടിയർമാരെ ഉണ്ടാക്കാൻ അവർ ഗ്രാമക്കാരെ സ്നേഹപൂർവ്വം പ്രേരിപ്പിച്ചു. ചില ഗ്രാമങ്ങളിൽ അവരുടെ പ്രവർത്തനം കണ്ട് ലജ്ജിച്ച് ജനങ്ങൾ ഈ പ്രവൃത്തിയിൽ ചേരാൻ പ്രേരിതരായി. മറ്റു ചില ഗ്രാമങ്ങളിൽ ജനങ്ങൾ ഇതിലധികം ഉത്സാഹം കാണിച്ചു. എൻ്റെ കാർ പോകാൻ സൗകര്യപ്പെടുത്തുന്നതിന് അവർ പല സ്ഥലങ്ങളിലും റോഡുകൾ നിർമ്മിക്കുക കൂടി ചെയ്തു. മധുരമായ ഈ അനുഭവങ്ങളോട് ഇടകലർന്ന് ജനങ്ങളുടെ അലസതയും അശ്രദ്ധയും സംബന്ധിച്ച് കടുത്ത ചില അനുഭവങ്ങളും ഉണ്ടാകാതിരുന്നില്ല. ചില ഗ്രാമക്കാർ ഈ പ്രവൃത്തിയിൽ തങ്ങൾക്കുള്ള നീരസം തുറന്നു പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതിനു മുൻപ് പല യോഗങ്ങളിലും വിവരിച്ചിട്ടുള്ള അനുഭവം ഇവിടെ പറയുന്നത് അസ്ഥാനത്താകുകയില്ല. ഭീതിഹർവ എന്ന ചെറു ഗ്രാമത്തിൽ ഞങ്ങളുടെ സ്കൂളുകളിൽ ഒന്നുണ്ടായിരുന്നു. അതിനടുത്ത് അതിലും ചെറുതായ ഒരു ഗ്രാമം ഞാൻ സന്ദർശിക്കാനിടയായി. അവിടെ ചില സ്ത്രീകൾ വളരെ മലിനമായ വിധത്തിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അവർ എന്തുകൊണ്ടാണ് വസ്ത്രം വൃത്തിയായി ധരിക്കാത്തത് എന്ന് ചോദിക്കാൻ ഞാൻ കസ്തൂരിബായിയോട് പറഞ്ഞു. അത് ചോദിച്ചപ്പോൾ അവരിൽ ഒരു സ്ത്രീ കസ്തൂരിബായിയെ തൻ്റെ കുടിലിനുള്ളിൽ കൂട്ടിക്കൊണ്ടുപോയി ഇപ്രകാരം പറഞ്ഞു, നോക്കൂ, വേറെ ഏതെങ്കിലും ഒരു വസ്ത്രം സൂക്ഷിച്ചിട്ടുള്ള പെട്ടിയോ അലമാരിയോ ഒന്നും ഇവിടെയില്ല. ഞാൻ ഉടുത്തിരിക്കുന്ന സാരി മാത്രമാണ് എനിക്കാകെയുള്ള വസ്ത്രം. എങ്ങനെയാണ് ഞാനിത് മുക്കി വൃത്തിയാക്കുക? എനിക്ക് വേറെ സാരി തരാൻ മഹാത്മജിയോട് പറയൂ. എന്നാൽ ഞാൻ നിത്യം കുളിച്ച് വൃത്തിയായ വസ്ത്രം ധരിച്ചു കൊള്ളാമെന്നേൽക്കാം. ഈ കുടിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല. ഇന്ത്യയിൽ വളരെ ഗ്രാമങ്ങളിൽ കാണാകുന്ന ഒരു മാതൃകയാണ് അത്. ഇന്ത്യയിൽ അനവധി കുടിലുകളിൽ ജനങ്ങൾ യാതൊരു വീട്ടു സമാനങ്ങളില്ലാതെയും നഗ്നത മറക്കാൻ എന്തെങ്കിലും ഒരു കീറ തുണിത്തുണ്ടുമുള്ളതൊഴിച്ച് വേറെ മാറ്റിയെടുക്കാൻ ഒരു വസ്ത്രമില്ലാതെയും ജീവിച്ചു വരുന്നുണ്ട്. വേറൊരനുഭവം കൂടി ഞാൻ പ്രസ്താവിക്കാം. ചമ്പാരനിൽ മുളയ്ക്കും പുല്ലിനും പഞ്ഞമില്ല. ഇവ കൊണ്ടാണ് ഭീതിഹർബയിലെ സ്കൂൾ ഉണ്ടാക്കിയിരുന്നത്. ഒരു രാത്രി ആരോ, ഒരുപക്ഷെ അടുത്തുള്ള വല്ല തോട്ടക്കാരുടെയോ ആളുകളാവാം, അതിന് തീ വെച്ചു. മുളകൊണ്ടും പുല്ലുകൊണ്ടും തന്നെ വേറൊരു പുരയുണ്ടാക്കുന്നത് യുക്തമല്ലെന്ന് തോന്നി. ആ സ്കൂൾ ശ്രീയിൽ സോമൻ്റെയും മിസ്സിസ് ഗാന്ധിയുടെയും കീഴിലായിരുന്നു. ഒരു പക്ക കെട്ടിടം നിർമ്മിക്കാൻ ശ്രീയിൽ സോമൻ തീരുമാനിച്ചു. പരക്കെ ഉത്സാഹജനകമായ അദ്ദേഹത്തിൻ്റെ അധ്വാനം കാരണമായി വളരെ പേർ അദ്ദേഹത്തോട് സഹകരിക്കുകയും ക്ഷണത്തിൽ കട്ട കൊണ്ടുള്ള ഒരു കെട്ടിടം തയ്യാറാവുകയും ചെയ്തു. ഇത് പിന്നെ വല്ലവരും ചുട്ടുകളയുമെന്ന ഭയത്തിന് അവകാശമുണ്ടായിരുന്നില്ല. ഇങ്ങനെ പള്ളിക്കൂടങ്ങളിൽ ശുചീകരണം, വൈദ്യസഹായം എന്നീ വഴികളിൽ കൂടി വളണ്ടിയർമാർ ഗ്രാമക്കാരുടെ വിശ്വാസവും ബഹുമാനവും സമ്പാദിക്കുകയും ഗ്രാമക്കാരെ നല്ല നിലയിൽ സ്വാധീനിക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്തു. ഈ നിർമ്മാണപരമായ പ്രവൃത്തി സ്ഥിരമായി നടത്തിപ്പോരുവാൻ ഏർപ്പാട് ചെയ്യണമെന്ന് ഞാൻ ആശിച്ചിരുന്നു. എന്നാൽ എൻ്റെ ആശ സഫലമായില്ലെന്ന് വ്യസനസമേതം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. വളണ്ടിയർമാർ തൽക്കാല പ്രവൃത്തിക്കായി വന്നവരാണ്. പുറമേ നിന്ന് കൂടുതൽ ആളുകളെ കിട്ടാൻ കഴിഞ്ഞില്ല. പ്രതിഫലം കൂടാതെ സ്ഥിരമായി പ്രവൃത്തിയെടുക്കുവാൻ ബീഹാറിൽ ആളുകളുണ്ടായിരുന്നുമില്ല. അതിലിടക്ക് ചമ്പാരൻ്റെ പുറത്ത് എനിക്ക് തയ്യാറായി വന്നിരുന്ന മറ്റു പ്രവൃത്തിക്കായി ചമ്പാരനിലെ എൻ്റെ പ്രവൃത്തി അവസാനിച്ച ഉടനെ എനിക്ക് പോരേണ്ടി വന്നു. എന്നാൽ കുറച്ചു മാസത്തോളം ചമ്പാരനിൽ നടത്തിയ പ്രവൃത്തി കേവലം നിഷ്ഫലമായില്ല. അതിൻ്റെ സ്ഥായിയായ ഫലം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇന്നും അവിടെ കാണാം. ഗാന്ധിഗീതം.

ഐത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. ഏറ്റവും വലിയ കളങ്കം എന്നാണ് അദ്ദേഹം ഇതിനെ പറയുന്നത്. ജനനം കൊണ്ട് ഒരു പ്രത്യേക കുലത്തിലോ സാമൂഹ്യ നിലവാരത്തിലോ പെടുന്നയാളുകൾ സ്പർശിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അശുദ്ധി എന്ന അർത്ഥമാണ് തീണ്ടൽ എന്ന പദത്തിനുള്ളത്. അഘോയുടെ ഭാഷയിൽ അതൊരു അധികപ്പെട്ടാണ്. മതത്തിൻ്റെ പേരും പറഞ്ഞ് അത് മതത്തെ ദുഷിപ്പിക്കുകയും മാർഗവിഘ്നം വരുത്തി വയ്ക്കുകയും ചെയ്യുന്നു. ആരും തന്നെ തൊട്ടുകൂടാത്തവനായി പിറക്കുന്നില്ല. എല്ലാവരും ഒരേ ഒരു അഗ്നിയിൽ നിന്ന് പൊട്ടിയുതിരുന്ന സ്ഫുലിംഗങ്ങളാണ്. ചില മനുഷ്യരെ മാത്രം ജന്മനാ തന്നെ തൊട്ടുകൂടാത്തവരെന്ന് കരുതുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ മൃതദേഹത്തെ സ്പർശിക്കുന്നതിനെപ്പറ്റി അബദ്ധവിശ്വാസങ്ങൾ വച്ചു പുലർത്തുന്നതും ശരിയല്ല. മൃതദേഹത്തെ ബഹുമാനത്തോടും സഹഭാവത്തോടും കൂടി മാത്രമേ പരിഗണിക്കാവൂ. മൃതദേഹം സ്പർശിച്ചാൽ കുളിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പേരിലാണ്. എണ്ണ തേക്കുമ്പോഴും ക്ഷൗരം ചെയ്യുമ്പോഴും കുളിക്കുന്നത് ആരോഗ്യത്തിൻ്റെ പേരിലാണ്. അപ്പോഴൊക്കെ കുളിക്കാതിരിക്കുന്നയാൾ വൃത്തികെട്ടവനാണെന്നും നാം കരുതും. അയാളെ തീർച്ചയായും പാപിയായി കരുതാറില്ല. കുട്ടിയെ ശുചിയാക്കിയ ശേഷം കൈകാലുകൾ വൃത്തിയാക്കുകയോ കുളിക്കുകയോ ചെയ്യാതിരിക്കുന്ന അമ്മയെ തൊട്ടുകൂടായിരിക്കാം. പക്ഷേ ആ അമ്മയെ കുട്ടി തൊടുകയാണെങ്കിൽ കുട്ടിക്ക് അതുകൊണ്ട് അശുദ്ധിയൊന്നും ഉണ്ടാവുകയില്ല. തോട്ടിയെയും ചെരുപ്പ് കുത്തിയെയും മറ്റു ജന്മന തൊട്ടുകൂടാത്തവരെന്ന മട്ടിൽ നിന്ദാപൂർവമാണ് പരിഗണിക്കാറുള്ളത്. അവർ അനേക വർഷങ്ങളായി വേണ്ടുവോളം സോപ്പ് തേച്ച് ഭംഗിയായി കുളിക്കുന്നുണ്ടാവാം. നല്ല വേഷം ധരിക്കുകയും വൈഷ്ണവന്റെ കുറികൾ അണിയുകയും ചെയ്യുന്നുണ്ടാവാം. എന്നും ഗീത വായിക്കുകയും പണ്ഡിതോചിതമായ ഒരു തൊഴിൽ തന്നെ ആചരിക്കുകയും ചെയ്യുന്നുണ്ടാവാം. എങ്കിലും അവർ തൊട്ടുകൂടാത്തവരത്രേ. ഈ സമ്പ്രദായം തികച്ചും അധാർമികതയാണ്. ഇത് നശിപ്പിക്കപ്പെടേണ്ടതാണ്. ഇതൊരു പാപമാണെന്ന് കരുതുന്ന ഹിന്ദുക്കൾ പ്രായശ്ചിത്തം ചെയ്യുക തന്നെ വേണം. അവർ തൊട്ടുകൂടാത്തവരുമായി സൗഹൃദം പുലർത്തുകയും സേവന ബുദ്ധിയോടെ അവരോട് സമ്പർക്കത്തിലേർപ്പെടുകയും ചെയ്യണം. അത്തരം പ്രവൃത്തികൾ കൊണ്ട് സ്വയം ശുദ്ധി നേടിയതായി കരുതണം. അവരുടെ അവശതകൾക്ക് പരിഹാരമുണ്ടാക്കുകയും അജ്ഞതയും യുഗങ്ങളുടെ അടിമത്തം സൃഷ്ടിച്ചുള്ള മറ്റു തിന്മകളും നിവാരണം ചെയ്യുന്നതിന് ക്ഷമാപൂർവം അവരെ സഹായിക്കുകയും വേണം. മറ്റു ഹിന്ദുക്കളെയും അങ്ങനെ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കണം. അസ്പൃശ്യതാ നിവാരണത്തിന് അർത്ഥം ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നാണ്. അഹിംസയിൽ ലയിച്ചു ചേരുകയാണത്. മനുഷ്യനെയും മനുഷ്യനെയും പരസ്പരം വേർതിരിക്കുന്ന ജീവിവർഗത്തെ പല തട്ടുകളായി വേർതിരിക്കുന്നു. മതിൽക്കെട്ടുകൾ പൊളിച്ചു കളയുകയാണ് അസ്പൃശ്യതാ നിവാരണം ചെയ്യുന്നത്. ലോകത്തിലെല്ലായിടത്തും അത്തരം മതിൽക്കെട്ടുകൾ നാം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയിലാകട്ടെ മതത്തിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള അസ്പൃശ്യതയെക്കുറിച്ചാണ് നമുക്ക് പരിഗണിക്കാനുള്ളത്. കോടിക്കണക്കിന് മനുഷ്യജീവികളെ അടിമത്തത്തിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് അധപ്പതിപ്പിച്ച സമ്പ്രദായമാണത്.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. ഇതിൽ അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ രാവണാദികളുടെ ആലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പ്രേമരാജൻ കീഴല്ലൂർ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതിയ കവിത അമ്മതൻ മടിത്തട്ടിൽ. ആലാപനം രാജീവൻ പാറക്കണ്ടി. പ്രജീഷ് കെ നമ്പ്യാർ എഴുതിയ കലിതുള്ളി പെരുമഴ എന്ന ഗാനം കേൾക്കാം. ആലാപനം ആദ്യശ്രീ സുരേഷ്. തുടർന്ന് നജീബ് കാഞ്ഞിരോട് എഴുതിയ കൂർക്ക എന്ന കഥ കേൾക്കാം. അവതരണം ഉഷാ പ്രദീപ് വിളമന. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളും 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 10:00 സ്മൃതി ഗീതങ്ങൾ. നാളെ രാവിലെ 5:15 പ്രഭാത ഗീതങ്ങൾ കേൾക്കാം. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ പുതുമഴ പെയ്യുമ്പോൾ എന്ന കവിത കേൾക്കാം. ആലാപനം മഞ്ജുള. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 23rd നാളെ അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ ശുഗബന്ധനം, സേതുബന്ധനം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പ്രീത കുറ്റ്യാട്ടൂർ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. ഇതിൽ ചലച്ചിത്ര നടി ജോമോളിന്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ രണ്ടാം ഭാഗം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 10:00 വളയം. ഉച്ചയ്ക്ക് 12:15 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ ശുഗബന്ധനം, സേതുബന്ധനം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പ്രീത കുറ്റ്യാട്ടൂർ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. ഇതിൽ രാവണനെ കുറിച്ച് കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും
ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447448305.
1: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
2: എവിടെയാ?
1: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
3: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളുലയ്ക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരുമ്പം പോലെ ഒരാൾ കയറി
4: വരികയാണ്. നീ കേള്,

0: காளியம்மா, பெரிய தங்கச்சி காளியம்மா.
1: ஞாயிற்று ராத்திரி 9 மணிக்கும் திங்களாச்சு ராவிலே 9:15 நெல்லிக்கா.
0: ஜோலி டென்ஷൻ ഓർക്കൂല, എനിക്ക് ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ തുടർന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിലെ വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നീച്ച് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ ഇന്ന് ലോക്സഭയും അംഗീകരിക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th anniversary സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉച്ചയോടെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചത്. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി എല്ലാ ദിവസവും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും തുടരുകയാണ്.
4: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴ. മലയോര ഗ്രാമമായ നാർക്കിലിക്കാട് ഉരുൾപൊട്ടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
6: ചീറ്റാരിക്കൽ റോഡിൽ കോട്ടമല എസ്റ്റേറ്റിന് സമീപത്താണ് ഉരുൾപൊട്ടിയത്. ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമുണ്ടായില്ല. ഇപ്പോഴും സ്ഥലത്ത് ശക്തമായ മഴ തുടരുകയാണ്. ആലക്കോട്ട് നിന്നും താമ്പൂരിലേക്ക് പോകുന്ന ഉദയഗിരി താമ്പൂർച്ചുരം റോഡ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയർന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
4: കണ്ണൂർ താബൂറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബൂർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. കണ്ണൂരിൽ മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറിലല്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മുതലപ്പുഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ജോണിയ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്ന് ആരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടൽ ക്ഷോഭത്തിൽ പെടുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് സംവിധാനമൊരുക്കണമെന്ന് KCBC സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള പി എസ് സി 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് പി എസ് സി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി മറ്റു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ ഒ പി ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓണക്കാലത്ത് 165000 മെട്രിക് ടൺ അരി പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് 3 ജില്ലകളിൽ മെഗാ ട്രേഡ് ഫെയറും സമ്മാന പദ്ധതികളുമായി സപ്ലൈകോ. ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
8: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്ക്, എറണാകുളം കല്ലൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, കോഴിക്കോട് ബീച്ച് എന്നിങ്ങനെ 3 ഇടങ്ങളിലായാണ് മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മറ്റ് സ്വകാര്യ സർക്കാർ സെക്ടറുകളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ട്രേഡ് ഫെയറിൽ ഉണ്ടാകും. മെഗാ ട്രേഡ് ഫെയർ ഓഗസ്റ്റ് 25 അവസാനിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ ആയിരിക്കും പ്രവർത്തനം. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും നടക്കും. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ നടത്തും.
4: നാടക പ്രവർത്തകൻ ഷിബു പാലാഴി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് മരണം. സ്കൂൾ നാടകങ്ങളിലൂടെയും നാടക സംഘടനകളിലൂടെയും ശ്രദ്ധേയനായിരുന്നു. ഇടുക്കി മലങ്കര ഡാമിൽ വൻതോതിൽ രാസമാലിന്യം പടർന്നു. വെള്ളിയാമറ്റം വടക്കനാറിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകിയെത്തിയ രാസമാലിന്യത്തിന് പിന്നിൽ സമീപത്തെ ഫാക്ടറികളാണെന്ന സംശയം. 3 ജില്ലകളിലെ കുടിവെള്ള ജലസേചന പദ്ധതികളെ ബാധിക്കുന്ന സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
9: വെള്ളിയാമറ്റം വടക്കനാറിലൂടെ വ്യാപകമായി രാസവസ്തുക്കൾ ഒഴുകിയെത്തി മലങ്കര ജലാശയത്തിൽ പരന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് പടർത്തിയത്. പുലർച്ചെ മുതൽ കണ്ട ഈ പ്രതിഭാസം മണിക്കൂറുകളോളം തുടർന്നു. രാസമാലിന്യം മലങ്കര ജലാശയത്തിൽ വ്യാപകമായി പടരുകയും ഉപരിതലത്തിൽ വൻതോതിൽ എണ്ണപ്പാട രൂപപ്പെടുകയും ചെയ്തു. തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ മേഖലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സാണ് മലങ്കര ജലാശയം. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷിയിടങ്ങളിലും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു.
4: ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ച ക്വാട്ട അർഹരല്ലാത്തവർക്ക് നൽകാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ കെ എസ് ഇ ബി ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ബിൽ തുകയും പലിശയും ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് അധിക ഇളവും ലഭിക്കും. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം. 22-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ രാവണാദികളുടെ ആലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പ്രേമരാജൻ കീഴല്ലൂർ.

ത്രയുമത്ഭുതം വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനേ സത്വരം വിസ്തൃതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘാനിനാഥനോർക്ക നീ.

സുരമ വീണ്ടും പറഞ്ഞു, ഭവാനിന്റെ വായിലേക്ക് കടന്നാലും അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളെ ഭക്ഷിച്ചു കളയും. അപ്പോൾ ഹനുമാൻ ഒരു യോജന വണ്ണമുള്ള ശരീരത്തോടുകൂടി അവളുടെ മുന്നിൽ നിൽപ്പായി. ഹനുമാന്റെ രൂപം കണ്ട സുരസ തന്റെ വായ 5 യോജന വിസ്തീർണമുള്ളതാക്കി തുറന്നു. അത് കണ്ട ഹനുമാൻ തന്റെ ദേഹത്തിന്റെ വണ്ണം അതിന്റെ ഇരട്ടിയാക്കി. അപ്പോൾ സുരസ തന്റെ വദനത്തിന്റെ വിസ്തീർണം 20 യോജനയാക്കി. ഹനുമാനാകട്ടെ ദേഹം 30 യോജന വണ്ണമാക്കി. അത് കണ്ട സുരസ 50 യോജന വിസ്തീർണമുള്ള വായ പിളർന്നു. അപ്പോൾ ഹനുമാനാകട്ടെ തന്റെ ദേഹം ഒരു പെരുവിരലിനോളം വണ്ണമുള്ളതാക്കി അവളുടെ വായിൽ കൂടി പ്രവേശിച്ച് പുറത്തേക്ക് വന്നു. സുരസ പറഞ്ഞു, ശ്രേഷ്ഠനായ വായുപുത്ര, ഭവാൻ പോയി രാമകാര്യം സാധിക്കുക. ഭവാന്റെ ബലം അറിയുന്നതിനായി ദേവന്മാരാൽ അയക്കപ്പെട്ടവളാണ് ഞാൻ. തുടർന്ന് തന്റെ അന്തർഭാഗത്ത് മുങ്ങിക്കിടക്കുന്നതും രത്നങ്ങളും സ്വർണങ്ങളും നിറഞ്ഞതുമായ മൈനാകപർവ്വതത്തിനോട് സമുദ്രം പറഞ്ഞു, മഹാശക്തിമാനും മാരദപുത്രനുമായ ഹനുമാൻ ശ്രീരാമന്റെ കാര്യസാധ്യത്തിനായി ഇതാ ലങ്കയിലേക്ക് പോകുന്നു. ഭവാൻ അദ്ദേഹത്തിന് സഹായത്തെ ചെയ്യണം. എത്രയും വേഗത്തിൽ ജലനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുക. ഹനുമാൻ അതിന്മേൽ സ്വൽപ്പം വിശ്രമിച്ച് യാത്ര തുടരട്ടെ. ഇത് കേട്ട മൈനാകപർവ്വതം ജലമധ്യത്തിൽ ഉയർന്നു പൊങ്ങി. ഒരു മനുഷ്യരൂപത്തിൽ ആ ശിഖരത്തിൽ മേൽ നിന്നുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു, ഹേ വാനര പുങ്കവാൻ, ഞാൻ മൈനാകമെന്ന പർവ്വതമാണ്. ഭവാന്റെ വിശ്രമത്തിനായിട്ടാണ് ഞാൻ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. മൈനാകത്തോട് ഹനുമാൻ പറഞ്ഞു, ശ്രീരാമസ്വാമിയുടെ കാര്യത്തിനു വേണ്ടി ശ്രമിക്കുന്ന എനിക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനും അവസരം എവിടെ? ഹനുമാൻ തന്റെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആകാശത്തു കൂടി ഗമിക്കുന്നവരുടെ നിഴൽ പിടിച്ചു നിർത്തി ഭക്ഷിക്കുന്ന ജലമധ്യത്തിലുള്ള സിംഹിക എന്ന ഛായാഗ്രഹിണി ഹനുമാന്റെ നിഴലിനെ പിടികൂടി. വീര്യവാനായ ഹനുമാൻ, ഏതൊരു വിഘ്നകാരിയാണ് എന്റെ വേഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു. സിംഹിക എന്ന രാക്ഷസിയെ കണ്ട ഹനുമാൻ വെള്ളത്തിലേക്ക് താണവന്ന് അവളെ ക്രോധത്തോടുകൂടി ഹനിച്ചു കളഞ്ഞു. അനന്തരം അദ്ദേഹം വീണ്ടും മേൽപോട്ട് ചാടി തെക്കോട്ട് അഭിമുഖമായി യാത്ര തുടർന്നു. സമുദ്രത്തിന്റെ തെക്കേ അരികിലായി ത്രികൂട പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നാനാഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോടുകൂടിയ ഒട്ടനവധി കോട്ടമതിലുകളും എല്ലാ ദിക്കുകളിലും അഗാധമായ കിടങ്ങുകളുള്ളതുമായ ലങ്കാനഗരത്തെ കണ്ട് ഹനുമാൻ എങ്ങനെ അവിടെ കടന്നു ചെല്ലുമെന്ന ചിന്തയിൽ വ്യാകുലനായിത്തീർന്നു. ഹനുമാൻ സൂക്ഷ്മ ശരീരനായി ലങ്കയുടെ കവാടത്തിൽ കൂടി കടക്കുവാൻ തുടങ്ങിയപ്പോൾ രാക്ഷസീ വേഷം ധരിച്ച സാക്ഷാൽ ലങ്കാപുരി അകത്തേക്ക് കടന്ന അദ്ദേഹത്തെ കണ്ടിട്ട് രോഷം കൊണ്ടു, വാനര രൂപം ധരിച്ച് എന്നെ അവഗണിച്ചുകൊണ്ട് രാത്രിയിൽ ചോരനെ പോലെ അകത്തേക്ക് കടക്കാൻ തുടങ്ങുന്ന ഭവാൻ ആരാണ്, എന്തു ചെയ്യുവാനാണ് ഉദ്ദേശം എന്നിങ്ങനെ ചോദിച്ചു. ഹനുമാൻ അവജ്ഞയോടെ തന്റെ ഇടത്ത് കൈ മുഷ്ടിക്കൊണ്ട് അവൾക്കൊരു ഇടി കൊടുത്തു. മുഷ്ടിപ്രഹരമേറ്റ് അവൾ രക്തം വമിച്ചുകൊണ്ട് നിലം പതിച്ചു. പിന്നീട് അവൾ എഴുന്നേറ്റ് മഹാബലവാനായ ഹനുമാനോട് പറഞ്ഞു, അല്ലയോ ഹനുമാൻ, അങ്ങക്ക് നല്ലതു വരട്ടെ. സീതാന്വേഷണാർത്ഥം സുഗ്രീവൻ വാനരന്മാരെ അയക്കുമെന്നും അവരിൽ ഒരു വാനരൻ എന്നെ മുഷ്ടിക്കൊണ്ട് പ്രഹരിക്കുമെന്നും അതോടുകൂടി രാവണന്റെ അന്ത്യം കുറിക്കുമെന്നും പണ്ട് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞിരുന്നു. അതിനാൽ ലങ്കയും സർവസ്വവും ഭവാനാൽ ജയിക്കപ്പെട്ടു. രാവണന്റെ അന്തഃപുരത്തിൽ ഉത്തമമായ ക്രീഡാവനവും അതിന്റെ മധ്യത്തിൽ ദിവ്യവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു അശോകവനികയും അതിൽ ശിംശിപ എന്ന പേരായ ഒരു മഹാവൃക്ഷവുമുണ്ട്. ഘോര രാക്ഷസികളാൽ പരിരക്ഷിതയായി സീതാദേവി അവിടെയാണ് ഇരിക്കുന്നത്. വേഗത്തിൽ പോയി അവളെ കണ്ടതിനു ശേഷം തിരിച്ചു ചെന്ന് ശ്രീരാമനെ വിവരം അറിയിച്ചു.

0: ലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നില്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നില്ലൂന്നി.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ഇ എൻ ടി പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ റേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ് എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. എസ് എം ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് എസ് എം ഹോസ്പിറ്റൽ.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
5: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവം പങ്കിടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ഇതുപോലെ പിന്നെ ഒരു അഞ്ചെട്ട് വർഷമായി ഈ മേഖലയിലേക്ക് തിരിച്ചു കാർഷിക മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ പല ബിസിനസ്സും ചെയ്തു. ഇവിടെ എല്ലാവർക്കും എന്നെ കുറിച്ച് പലവർക്കും ഇവിടെ എന്നെ കുറിച്ച് അറിയാം. പൊതുപ്രവർത്തകനാണ്. അതിനിടയിൽ ഒരുപാട് ബിസിനസ് ചെയ്തു. എല്ലാം പൊളിഞ്ഞ് പാപ്പരായി. ഒരു ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയായി. ബാങ്ക് ലോണാണെങ്കിൽ ഒന്നുകൂടി കൂടി വരികയാണ്. എല്ലാം വലിയ രീതിയിൽ വലിയ പ്രയാസങ്ങളുണ്ടായി. ആ ഘട്ടത്തിലാണ് കുശാട്ടിനെ പോലെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് തിളങ്ങി നിൽക്കുന്നത് കണ്ടത്. അതിന്റെ പിറകെ ഞാനും മെല്ലെ മെല്ലെ ചുവട് വെച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു വർഷം 3-4 മാസം കൊണ്ട് 100,000 1.5 ലക്ഷത്തിൻ്റെ ഇടയിൽ പൈസ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആകെ കൃഷി ചെയ്യുന്നത് 60 സെന്റ് സ്ഥലത്താണ്. ഈ 60 സെന്റ് സ്ഥലത്തിനകത്ത് 1,00,000+ രൂപ 4 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ബാങ്ക് ലോൺ, എന്റെ ബാങ്ക് ലോൺ പരിധി വരെ മണി സാധിച്ചത് ഈ കൃഷിയാണ്. ഞാൻ പലപ്പോഴും പല വേദികളിലും ഇതേ പേനാരും എന്റെ പേരെടുത്ത് അല്ലെങ്കിൽ ഒരു അഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, വളരെ കണക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെ മാറ്റിയതും ഞാൻ ഈ മേഖല ഇന്നിപ്പോ നിലനിൽക്കുന്നതും ഈ കൃഷി കൊണ്ട് മാത്രമാണ്. ഇതിൽ കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കൃഷി ഒരിക്കലും നഷ്ടമല്ല. വലിയ രീതിയിൽ ഇത് എന്റെ ഒരു അനുഭവമല്ല, ഈ മുയ്യത്തിലെ എല്ലാവരുടെയും വലിയ അനുഭവം തന്നെ, വലിയ സാമ്പത്തികമായുള്ള വലിയ മാറ്റങ്ങൾ തന്നെയാണ്. പലരും ഇത് തുറന്നു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കാർഷിക മേഖലയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കണം. നമ്മൾ എല്ലാ വിഭവങ്ങളിലും പോയിട്ട് എല്ലാം നൈതികമായ വശങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അതിന്റെ പോസിറ്റീവായ വശങ്ങൾ കേട്ടുകൊണ്ട് ഈ മേഖലയിൽ എങ്ങനെ ഇടപെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, ആ നിലയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. അതാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലക്ക് നമുക്ക് വിപണനം നടത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കാലഘട്ടത്തിൽ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ തളിപ്പുറം മാർക്കറ്റിനകത്ത് കൊണ്ടുവിട്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പൈസ കിട്ടും, പറയുന്ന പൈസയാണ്, ഒരു മാസം കഴിഞ്ഞാലേ കിട്ടുക. ആ ഒരു ചാക്കിട്ട് അപ്പുറം തന്നെ കയറ്റി കൂലി കറക്കൂലി കൊടുക്കണം, എല്ലാ കൂലിയും കൊടുക്കണം. എല്ലാ ഇടപാടും കഴിഞ്ഞാലും കർഷകന്റെ കയ്യിൽ കിട്ടുന്ന നാമമാത്രം പൈസയാണ്. അതൊന്നും ഇല്ലാതെ കയറ്റുകൂലിയില്ല, ഇറക്കുകൂലിയില്ല, വാഹന ചെലവില്ല, ഒന്നുമില്ലാതെ എല്ലാം നേരിട്ട് ലൈവായിട്ട് നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് പൂർണ്ണമായിട്ട് വില കർഷകന് കിട്ടുകയാണ്. അതാണ് എന്റെ അനുഭവം എന്ന നിലയിൽ പറയാനുള്ളത്. ഒരു 100-120 കർഷകർ മുയ്യം മേഖലയിൽ മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. ആരും കടയിൽ കൊടുക്കുന്നു, ഞങ്ങൾ കടയിൽ കൊടുക്കുന്നില്ല, ഞങ്ങളിപ്പോ പുറത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ എല്ലാ സാധനവും മുയ്യത്തല്ല വിപണനം നടത്തുന്നത്. നമ്മുടെ ജില്ലയിലെ പല കുടുംബശ്രീന്റെ ചന്തകൾ വന്ന കുടുംബശ്രീക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ധർമ്മശാല ഹോർട്ടികോർപ്പിൽ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും സാധനം മിക്കവാറും ഹോർട്ടികോർപ്പിലാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ പല ചെറുകുന്നും നല്ല ഇഷ്ടംപോലെ ആളുകൾ, ചെറുകുന്നും കണ്ണപുരം ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ മുയ്യത്ത സാധനങ്ങളാണ് കൊണ്ടുപോകാറുള്ളത്. കുടുംബിനിപ്പോ കഴിഞ്ഞ കുടുംബശ്രീ ചന്തകൾ വരും. ആ മേഖലയിലൊക്കെ തന്നെ ഞങ്ങൾ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ സാധനവും ഇവിടെ നിന്നല്ല വിറ്റഴിക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലസ്റ്റർ ഉണ്ട്, ക്ലസ്റ്ററിനൊരു കമ്മിറ്റി ഉണ്ട്, അതിന്റെ വില നിലവാര കമ്മിറ്റി തന്നെയുണ്ട്. ആ വില നിലവാര കമ്മിറ്റി ചേർന്നുകൊണ്ടാണ് ഇതിന്റെ മാർക്കറ്റ് നിശ്ചയിക്കപ്പെടുന്നത്. അത് കൃഷി ഓഫീസർ ഉൾപ്പെടെ വില നിലവാര കമ്മിറ്റി ഉണ്ട് ഈ ക്ലസ്റ്ററിന്റെ കീഴിൽ. അവരിപ്പോ സ്റ്റാർട്ടിങ് നമ്മൾ അത് ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ നടക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ ചേരും, കമ്മിറ്റി ചേർന്നുകൊണ്ട് അതാത് ദിവസത്തെ വില നിലവാര മാർക്കറ്റിന്റെ വിലയിൽ നിന്ന് 5 രൂപയോ 10 രൂപയോ കൂട്ടിയിട്ട് എല്ലാ ദിവസവും ഇല്ല, ഇടക്കിടക്ക് കമ്മിറ്റി നിലവിലുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാന പ്രകാരമാണ് വിലകളൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്നത്. 100% ജൈവമല്ല. ജൈവ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ അഗ്രി ബിസിനസ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അത് വലിയ രീതിയിൽ അഗ്രി ബിസിനസ്സിലേക്ക് പോകണമെങ്കിൽ ഈ രീതിയിൽ അല്പം പിന്നെ രാസവളം മേഖലയിലേക്ക് പോകാം. പക്ഷെ നമുക്ക് കേട്ടി പറയാം 100% കൃഷിരഹിതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃഷി ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിക്കുന്ന, കൃഷി ഓഫീസർമാർ നിർദ്ദേശിക്കുന്ന ജൈവ കീടനാശിനികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളൊക്കെ കീടനാശിനി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. PPKP എന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ പഞ്ചായത്തിനകത്ത് അതിന്റെ യൂണിറ്റുകളുണ്ട്. അതിന്റെ കഷായം ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംവിധാനം നമ്മളിവിടെ നിർമ്മിച്ചിട്ട് പല ഘട്ടങ്ങളിലും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വന്യമൃഗശല്യം ഇപ്പോൾ പിന്നെ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പന്നിയാണ്. ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം വീടുകളിലെ സ്ത്രീകളിലെ സ്ത്രീകളുടെ സാരികളൊക്കെ തന്നെ ആദ്യം എല്ലാ സാരികളും വീടുകളിലെ വേസ്റ്റ് തുണികളൊക്കെ തന്നെയാണ് കൊണ്ടുവന്ന് കിട്ടാറ്. ഇപ്പൊ അതിൽ നിന്നും മാറി ഇപ്പൊ ഗ്രീനെറ്റിലേക്ക് മാറി. ഇപ്പൊ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടപ്പോ ഇപ്പൊ പൈസ കൊടുത്ത് മാർക്കറ്റ് ഗ്രീനെറ്റ് വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധിക്കുന്ന ഒരു പരിധി വരെ ഒരു 80% വരെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് ഈ വിൽപ്പന നടത്തുന്നവര് ശരാശരി അതാ ദിവസത്തേക്കിൽ മാത്രമേ വിളവെടുക്കുന്നുള്ളൂ. ഇപ്പൊ കൂടുതൽ വരുമ്പോ പിന്നെ കക്കിരി വെള്ളരിയാണ് കൂടുതൽ വരുക. അതിപ്പോ ഞങ്ങളെ പോലത്തെ ആളുകൾ ഹോട്ടൽ കുറപ്പിലേക്കോ മറ്റേ രീതിയിലേക്കോ പോകും. ഇവിടെ വിൽപ്പന നടത്തുന്നവർ അതാത് ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രമേ വിളവെടുക്കൂ. ഓരോ ദിവസവും അതാത് ദിവസത്തെ വിളവെടുക്കും മാത്രം. ഇഷ്ടം പോലെയുണ്ട്. ഇപ്പൊ തോട്ടത്തിൽ വന്നിട്ട് ഞങ്ങൾ തന്നെ തോട്ടത്തിന് പറിച്ചു കൊടുക്കാറുണ്ട്. സാധനങ്ങൾ തൂക്കി വയലിൽ നിന്ന് തൂക്കി കൊടുക്കാറുണ്ട്. എല്ലാ സംവിധാനവും ഈ പറഞ്ഞ പോലെ എല്ലാ കൃഷിക്കാരുടെ കയ്യിലും ഇതിന്റെ സാധനമുണ്ട്, തൂക്കിട്ട സാധനമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 2 സെന്റ് സ്ഥലമില്ല, കൃഷിക്കാരുടെ കയ്യിലും ഈ സാധനമുണ്ട്. ഏത് സാധനം ഒരാള് വന്നാലേ തൂക്കി കൊടുക്കാൻ, ഒരു സുമാറ് വെച്ചിട്ട് കൊടുക്കണ്ടാവില്ല. കൃത്യമായ തൂക്കത്തില് കൃത്യമായ അളവില് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഞങ്ങൾക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത്, നമ്മളൊരു പരീക്ഷണം നടത്തിയാണ് ഒരാഴ്ച ചന്ത നടത്താൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലും കൂടെ കുറേയും കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും, വിപണനം നടത്താൻ വേണ്ടി പറ്റും. ചില ആളുകൾ രാവിലെ 7 മണി 8 മണിക്ക് തന്നെ തുടങ്ങും. കുറെ കഴിഞ്ഞാൽ രാവിലെ 7 മണി മുതൽ തുടങ്ങും, രാത്രി 7 മണി 8 മണി വരെ ഉണ്ടാവും. ലൈറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. മിക്കവാറും സ്ത്രീകളായിരിക്കും. സ്ത്രീകളാകുമ്പോൾ സന്ധ്യയോടുകൂടെ അത് മതിയാക്കിട്ട് പോകും. പുരുഷന്മാരാണെങ്കിൽ അല്പം ലൈറ്റിലും വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. മാർക്കറ്റിംഗ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ മാർക്കറ്റിംഗ് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ പുതിയ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നത്. മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ട് വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടി തോന്നും. അങ്ങനെ ആളുകൾ കൂടുതൽ കൃഷിയിലേക്ക് വരാൻ വേണ്ടി കാരണം ഈ മാർക്കറ്റിംഗ് തന്നെയാണ്. പുതുതായിട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് ഇതേ നിർദ്ദേശിക്കാനുള്ളത്, വലിയ നേട്ടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. കുടുംബസമേതം തന്നെയാണ് ഈ മേഖലയിൽ പല ആളുകളും ചെയ്യുന്നത്. മറ്റൊരു വശത്ത് നോക്കിയാൽ നമ്മളെ എംപ്ലോയീസ് സർവീസ് കഴിഞ്ഞാൽ പലപ്പോഴും പല ആളുകൾ ഇപ്പം മുയ്യത്തെ സമയത്ത് എംപ്ലോയീസ് റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് വലിയൊരു വിഭാഗം കാർഷിക മേഖലയിലേക്കാണ് വരുന്നത്. അത് വലിയൊരു മാറ്റമാണ്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. യുവാക്കള് ഒരു പരിധി വരെ വരുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിലും യുവാവ് പരിധി വരുന്നുണ്ട്. പക്ഷേ എംപ്ലോയീസ് ഈ റിട്ടയർമെന്റ് ആളുകൾ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. തൊഴിലുറപ്പ് എന്നവർ നമുക്ക് നിലമൊരുക്കലം മാത്രമാണ് അവരെ കിട്ടുക. ആ നിലമൊരുക്കൽ എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി വെച്ചുകൊണ്ട് കൃഷി ഒറ്റ ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ്. ഈ വലിയ ഏരിയത്തെ ഈ 10-20 തൊഴിലുറപ്പ് അവിടെ പിന്നെ നിലമൊരുക്കൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും എല്ലാവരും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കൃഷി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരേ ചെയ്യേണ്ട കൃഷിയല്ല. മറ്റൊന്ന് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, പക്ഷെ അവർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭൂമിയില്ല. ഭൂമിയില്ലവർ കൃഷി ചെയ്യാൻ താല്പര്യം, അവര് വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മുമ്പേ മുയ്യത്തെ ഏത്തവാഴക്ക് വലിയ പേര് കേട്ട സ്ഥലമായിരുന്നു. അതെ, അപ്പൊ ഏത്തവാഴ നടമടി ഒരു കുഴിക്ക് പൈസ കൊടുത്തിട്ടാണ് നേന്ത്രവാഴ വെക്കാറ്. എന്നാ പച്ചക്കറി കൃഷി സൗജന്യമായിട്ടാണ് എല്ലാവരും പിന്നെ കൊടുക്കാറ്. ഇന്നിപ്പോ എല്ലാരും പൈസയാണ്, പൈസക്കാണ് ഇപ്പൊ സ്ഥലം കൊടുക്കുന്നത്. ഭൂടമകളെ പൈസ വാങ്ങിച്ചിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇത് പാട്ടത്തിന് കൊടുക്കുന്നത്. കാരണം ഈ വരുമാനം അവർക്കറിയാം, ഭൂവുടമകൾക്കറിയാം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അത് അറിഞ്ഞുകൊണ്ട് ആരെയും ഭൂമിയുള്ളവർ കൃഷി ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയില്ല. ആ ഒരു പ്രയാസം ഈ മേഖലയിൽ നേരിടുന്നുണ്ട്.
0: ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

ഭാരതത്തിന്റെ തനിമയും പെരുമയും പേറുന്ന രണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇഞ്ചിയും മഞ്ഞളും. നൂറ്റാണ്ടുകളായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ശൈലികളുമായി ഇഴുകിച്ചേർന്നവർ. അടുക്കളയിലും അരങ്ങത്തും മാത്രമല്ല, ആരോഗ്യരംഗത്തും ഇവയ്ക്കുള്ള സ്ഥാനം അനന്യമാണ്. ചുക്ക് ചേരാത്ത കഷായമില്ല, മഞ്ഞള് ചേരാത്ത കറികളും സൗന്ദര്യവർദ്ധനകളുമില്ല. രോഗാണുനാശത്തിനായുള്ള ഇവയുടെ കഴിവുകളെക്കുറിച്ച് പുതിയ പുതിയ കണ്ടെത്തലുകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒപ്പം ഇവയുടെ ബൗദ്ധിക സ്വത്തവകാശത്തിനായുള്ള തർക്കങ്ങളും ഏറി വരുന്നു. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി ഇഞ്ചിയും മഞ്ഞളും കാർഷിക മേഖലയിൽ പൊതുവെ ഒരുണർവ് കാണപ്പെടുന്നുണ്ട്. ആദായകരമായ ഹ്രസ്വകാല വിളകളായി ഇവ രണ്ടും ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇഞ്ചി കൃഷിക്കു വേണ്ടി കൃഷിയിടങ്ങൾ തേടി നമ്മുടെ കർഷകർ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. സ്വപ്നങ്ങളുടെ ചിറകിലേറിപ്പോകുന്ന ഇവരെ അലട്ടുന്നത് പ്രധാനമായും രോഗങ്ങളുടെയും കീടങ്ങളുടെയും ഭീഷണിയാണ്. ഇഞ്ചിയും മഞ്ഞളും ഒരേ കുടുംബത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് തന്നെ ആകാരത്തിലും പ്രകൃതത്തിലും കൃഷിരീതികളിലും മാത്രമല്ല, ഇവയെ ബാധിക്കുന്ന കീടങ്ങൾക്കും രോഗങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത സമാനതയുണ്ട്. ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ മഞ്ഞളിന് പൊതുവെ രോഗങ്ങൾ കുറവാണ്. എങ്കിലും ഇഞ്ചിയെയും മഞ്ഞളിനെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും അവയെ നേരിടാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് കേൾക്കാം. മഞ്ഞളിനെയും ഇഞ്ചിയെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് മൂടുചീയൽ, മൃദുചീയൽ എന്നും അറിയപ്പെടുന്നുണ്ട്. മണ്ണിൽ വികസിക്കുന്ന പ്രത്യേകതരം ജനുസിൽപ്പെട്ട ചില കുമിളുകളാണ് രോഗകാരികൾ. കനത്ത മഴ കാരണം മണ്ണിൽ ഈർപ്പം കൂടുമ്പോഴാണ് രോഗബാധ സാധാരണ കാണുക. കടഭാഗത്താരംഭിച്ച് ക്രമേണ കുമിൾ ബാധ തണ്ടുകളിലേക്കും മണ്ണിനടിയിലുള്ള തടങ്ങളിലേക്കും വ്യാപിക്കും. ചെടിയുടെ മണ്ണിനോടടുത്തുള്ള ഇലകളുടെ അഗ്രങ്ങൾ മഞ്ഞളിക്കുന്നതാണ് രോഗത്തിന്റെ പ്രഥമ ലക്ഷണം. അഗ്രങ്ങളിൽ നിന്നും അരികുകളിൽ നിന്നും മഞ്ഞളിപ്പ് വ്യാപിച്ച് ഇലകൾ വാടിത്തുടങ്ങും. തണ്ടുകളുടെ ചുവടുഭാഗത്ത് നനവും മൃദുത്വവും തടങ്ങളിൽ ദുർഗന്ധവും ഉണ്ടായിരിക്കും. ഈ തണ്ടുകൾ പിടിച്ചു വലിച്ചാൽ അവ കടഭാഗത്തുനിന്നും പെട്ടെന്ന് വേർപെട്ടു പോരും. വിത്തിനായി ഇവ സൂക്ഷിച്ചു വച്ചാൽ അവ അപ്പാടെ നശിച്ചു പോകുന്നതായും കാണാറുണ്ട്. രോഗങ്ങളില്ലാത്ത കൃഷിയിടങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക എന്നതാണ് ഈ രോഗത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. വിത്തുകൾ രാസപരിചരണത്തിന് ശേഷം മാത്രം സംഭരിച്ചു വയ്ക്കണം. ഇതിനായി 0.3% വീര്യമുള്ള മാൻകോസെപ് കുമിൾനാശിനിയിൽ 30 മിനിറ്റ് നേരം വിത്തുകൾ മുക്കിവച്ചാൽ മതി. നടാനുള്ള തടങ്ങൾ നല്ലതുപോലെ ഉഴുതു നിരപ്പാക്കി സുതാര്യമായ കനം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റുകൊണ്ട് മൂടി മണ്ണ് സോളറൈസ് ചെയ്യുന്നതും മണ്ണിലെ കുമിൾ ബീജങ്ങളെ നശിപ്പിക്കാൻ ഉത്തമമാണെന്നും പറയപ്പെടുന്നു. തോട്ടങ്ങളിൽ നല്ല നീർവാർച്ച ഉറപ്പുവരുത്തണം. രോഗബാധ കണ്ടാലുടൻ അത്തരം ചെടികൾ പിഴുതുമാറ്റി നശിപ്പിച്ച് തടങ്ങളിൽ 0.2% കോപ്പർ ഓക്സിക്ലോറൈഡ് ലായനിയോ 0.3% മാൻകോസെബ് ലായനിയോ ഒഴിക്കണം. വിത്തുകൾ നടുന്നതോടൊപ്പം രോഗത്തിന്റെ ജൈവിക നിയന്ത്രണത്തിനായി ട്രൈക്കോഡെർമ തടമൊന്നിന് 50 ഗ്രാം എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്കിലോ ചാണകത്തിലോ മറ്റോ ചേർത്തു കൊടുക്കുന്നതും നല്ലതാണ്. രോഗബാധ രൂക്ഷം

ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം പടരുമെങ്കിലും തണ്ടിൻ്റെ നിറം പച്ചയായിരിക്കും. എന്നാൽ കടഭാഗത്തോട് ചേർന്ന് തണ്ടിൻ്റെ ചുവടുഭാഗത്ത് പിങ്കു നിറം കാണാം. ക്രമേണ കാണ്ഡം ചീഞ്ഞ് ദുർഗന്ധം വമിക്കും. ഉൾഭാഗമാകെ വഴുവഴുപ്പുള്ളതായിരിക്കും. വേരുകളിലേക്കും ചീയൽ വ്യാപിക്കുന്നതോടെ ചെടികൾ സമ്പൂർണമായി നശിക്കും. ഈ രോഗത്തിന് ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല. തന്മൂലം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള രോഗബാധയില്ലാതെ വിത്തിനം മാത്രം തിരഞ്ഞെടുക്കുക. വിത്തുകൾ സംഭരിക്കുന്നതിന് മുൻപായി സ്ട്രെപ്റ്റോസൈക്ലിൻ ലായനിയിൽ അരമണിക്കൂർ നേരം വിത്ത് മുക്കിവെക്കണം. രോഗബാധയേറ്റ ചെടികൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്ത് നശിപ്പിക്കണം. തടങ്ങളിൽ 1% ബോർഡോ മിശ്രിതം ഒഴിക്കുന്നതും നല്ലതാണ്. രോഗബാധ വ്യാപകമാണെങ്കിൽ അത്തരം കൃഷിയിടങ്ങളിൽ തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യാതിരിക്കുക. ഇഞ്ചി കൃഷിക്കാരെ വലയ്ക്കുന്ന മറ്റൊന്നാണ് ഇലപ്പുള്ളി രോഗം. നരയനെന്നും പല കർഷകരും ഈ അസുഖത്തെ വിളിക്കാറുണ്ട്. ഇഞ്ചിയിൽ ഫില്ലോസ്റ്റിക്ട സിഞ്ചിബറി എന്ന കുമിളും മഞ്ഞളിൽ ടഫ്രീന മാക്കുലൻസ് എന്ന കുമിളുമാണ് രോഗകാരികൾ. കൊളിറ്റോട്രിക്കം കാപ്സിസി എന്ന മറ്റൊരിനം കുമിളും മഞ്ഞളിൽ ഇതുപോലൊരു രോഗമുണ്ടാക്കാറുണ്ട്. ഇഞ്ചിയുടെ ഇലകളിൽ ചെറിയ പൊട്ടുകളായാണ് രോഗം പ്രത്യക്ഷപ്പെടുക. നല്ല ഈർപ്പമുള്ള വേളകളിൽ രോഗബാധയേറ്റ ഇലകളുടെ പ്രതലമാകെ കുതിർന്നിരിക്കും. ക്രമേണ ഈ പുള്ളികൾ വലുതാകുകയും അവയുടെ മധ്യഭാഗം വെളുക്കുകയും ചെയ്യും. ഇത്തരം പുള്ളികൾ പരസ്പരം യോജിക്കുന്നതോടെ ഇലയാകെ കരിഞ്ഞതുപോലെയാകും. മഞ്ഞളിൽ ഇലകളുടെ ഇരുപ്രതലങ്ങളിലും കുത്തുകളായിട്ടോ ദീർഘവൃത്താകൃതിയിലുള്ള പൊട്ടുകളായോ രോഗം ആരംഭിക്കും. ഇളം മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ ക്രമേണ തവിട്ടുനിറം പ്രാപിച്ച് ഒരുമിക്കുന്നതോടെ ഇലകൾ മുഴുവൻ ഉണങ്ങും. രോഗബാധയുള്ള ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുകയാണ് ഈ രോഗത്തിനുള്ള ലളിതമായ പരിഹാരം. 0.2% മാൻകോസെബ് ലായനി തളിക്കുന്നതും രോഗശമനത്തിന് ഉപകാരപ്രദമാണ്. തുറസായ കൃഷിയിടങ്ങൾക്ക് പകരം അല്പം തണൽ നൽകുന്നതും രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കും. മഞ്ഞളിനെയും ഇഞ്ചിയെയും ഒരുപോലെ ബാധിക്കുന്ന ശൽക്കകീടങ്ങളാണ് കീടങ്ങളിൽ മുഖ്യൻ. കൃഷിയിടങ്ങളിലും സംഭരണവേളകളിലും ഇവയുടെ ബാധയുണ്ടാകാം. പൂർണ്ണ വളർച്ചയെത്തിയ പെൺകീടങ്ങൾ കാഴ്ചയിൽ സൂക്ഷ്മങ്ങളാണെങ്കിലും വൃത്താകൃതിയിൽ ചാരം കലർന്ന ഇളം തവിട്ടു നിറമുള്ളവയാണ്. ഇവ പ്രകന്ധങ്ങളിൽ പുറ്റുകൾ പോലെ പറ്റിപ്പിടിച്ചിരുന്ന് നീര് വലിച്ചു കുടിക്കുന്നതോടെ തടകൾ ശുഷ്കിച്ച് ചുക്കിച്ചുളിയും. ഇത്തരം വിത്തുകൾ സംഭരിച്ചാൽ അവ മുളയ്ക്കുന്നത് തന്നെ വിരളമായിരിക്കും. കീടബാധയില്ലാതെ ചെടികളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കേണ്ടത് ഇവയുടെ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ്. സംഭരണത്തിന് മുൻപായി വിത്തുകൾ 0.1% ക്വിനാൽഫോസ് കീടനാശിനിയിൽ 30 മിനിറ്റ് നേരം മുക്കിവയ്ക്കേണ്ടതും ആവശ്യമാണ്. ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും പൊതുശത്രുവാണ് തണ്ടുതുരപ്പൻ. മഞ്ഞയിൽ കറുത്ത പൊട്ടുകളുള്ള ഒരിനം ശലഭങ്ങളുടെ പുഴുക്കളാണിവ. ഈ പുഴുക്കൾ തണ്ടിനുള്ളിലേക്ക് തുരന്നു കയറുന്നതിൻ്റെ ഫലമായി നാമ്പിലയും തണ്ടും വാടിക്കരിയുന്നു. തണ്ടിലെ പ്രവേശനദ്വാരത്തിലൂടെ പുഴുവിൻ്റെ വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് കാണാം. പുഴുക്കളുടെ ആക്രമണം ലഘുവായ തോതിലേ ഉള്ളുവെങ്കിൽ ആക്രമണവിധേയമായ തണ്ടുകൾ നീക്കം ചെയ്ത് പുഴുക്കളെ ശേഖരിച്ച് നശിപ്പിക്കാം. രൂക്ഷമായ ആക്രമണമാണെങ്കിൽ ഡൈമെത്തോയിറ്റ് അല്ലെങ്കിൽ ക്വിനാൽഫോസ് 15 ദിവസം ഇടവിട്ട് 2-3 വട്ടം തളിക്കണം. നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത ഒന്നാണ് നിമാവിരകൾ. ഇഞ്ചിയിലും മഞ്ഞളിലും ഇവയുടെ ശല്യം രൂക്ഷമാണ്. ചിലയിടങ്ങളിലെങ്കിലും വേരുകളിൽ മാത്രമല്ല പ്രകന്ധങ്ങളിലും ഇവ കണ്ടുവരുന്നു. തടകളിലെ സംഭരണ കലകളിൽ വാസമുറപ്പിച്ച് പെരുകുന്നതോടെ അവിടവിടെ തവിട്ടുനിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടും. ഈ ഭാഗത്തിലെ കോശങ്ങൾ നശിക്കുന്നതോടെ പ്രകന്ധങ്ങളിൽ പൊട്ടുകൾ രൂപം കൊള്ളുകയും തടങ്ങൾ ശുഷ്കിക്കുകയും ചെയ്യും. വിത്തുകൾ ശേഖരിക്കുമ്പോൾ ഏതാനും പ്രകന്ധങ്ങളെങ്കിലും കുറുകെ മുറിച്ചു നോക്കിയാൽ നിമാവിരബാധ മനസ്സിലാക്കാം. ഇവയെ നിയന്ത്രിക്കാൻ ചെയ്യാവുന്ന ഒരേയൊരു കാര്യം നിമാവിരയില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക എന്നതാണ്. നിമാവിരബാധയുള്ള വിത്തുകൾ 55 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ ഏകദേശം 10 മിനിറ്റ് നേരം മുക്കിയതിനു ശേഷം മാത്രം നടുക. കൃഷിയിടങ്ങളിൽ സോളറൈസേഷൻ നടത്തുന്നതും ജൈവിക നിയന്ത്രണത്തിനുതകുന്ന കുമിളുകളെ മണ്ണിൽ ചേർത്തു കൊടുക്കുന്നതും നിമാവിര നിയന്ത്രണത്തിന് സഹായകമാണ്.

0: ഇഞ്ചിയായാലും മഞ്ഞളായാലും കീടരോഗ നിർമാർജനത്തോടൊപ്പം ശ്രദ്ധ കൊടുക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനം നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പാണ്. വിത്തുഗുണം പത്തുഗുണം എന്നാണല്ലോ. കീടരോഗ വിമുക്തമായ വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശുഷ്കാന്തി കാണിക്കുന്നതോടൊപ്പം അവ അത്യുൽപാദന ശേഷിയുള്ള ഗുണമേന്മയുള്ള മെച്ചപ്പെട്ട ഇനങ്ങളുടെ വിത്തുകളാണെന്ന് കൂടി ഉറപ്പുവരുത്തണം. വർഷങ്ങളായി കർഷകരുടെ വിശ്വാസമാർജിച്ച നാടൻ ഇനങ്ങൾക്കു പുറമെ നിരവധി പുത്തൻ ഇനങ്ങൾ ഇപ്പോൾ പിറവികൊണ്ടിട്ടുണ്ട്. ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉൽപാദന ശേഷിയോടൊപ്പം അവയുടെ ഉണക്കു ശതമാനം, ഗുണമേന്മ നിർണയിക്കുന്ന ഇഞ്ചിയിലെ നാരിൻ്റെ അളവ്, മഞ്ഞളിലെ കുർക്കുമിൻ്റെ തോത് എന്നിവയും പരിഗണിക്കേണ്ടതാണ്. കർഷകർ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെ മറ്റൊരു മേഖലയാണ് വിത്തു സംസ്കരണം. ഗുണമേന്മ കൂട്ടാനും നിലനിർത്താനും ഉതകുന്ന മാർഗങ്ങൾ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുമ്പോൾ അവലംബിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സ്നേഹം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 12th ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 35 ലക്ഷത്തിലധികം ആളുകൾ കൈത്തറി മേഖലയിൽ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 25 ലക്ഷത്തോളം പേർ സ്ത്രീകളാണെന്നും അദ്ദേഹം പറഞ്ഞു.
3: हमारे हथकोथा सेक्टर में भारत की रूरल प्रीमियम इकोनॉमी का सबसे सुंदर और मानवीय उदाहरण बनने की संभावनाएं बलबत्ती हुई. महत्वपूर्ण हैंडलूम क्लस्टर्स को आधुनिक प्रौद्योगिकी और सामूहिक प्रशिक्षण विधियों से जोड़ा जा रहा है. बुनकरों की आय बढ़ाने के लिए अनेक पारदर्शी उपाय सरकार ने हाथ में लिए है. बुनाकरों को उनकी मेहनत का पूरा लाभ सीधे मिलने के रास्ते खुले हैं.
2: ചടങ്ങിൽ 2025 സന്ത് കബീർ കൈത്തറി അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി സമ്മാനിച്ചു. കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 4 സ്മാരക തപാൽ സ്റ്റാമ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗങ്ങളുടെയും താൽക്കാലികാംഗങ്ങളുടെയും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുകയാണെന്ന് ജയശങ്കർ വ്യക്തമാക്കിയത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണനയാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടപ്പിലാക്കിയ വിവിധ സുരക്ഷാ നടപടികളുടെ ഫലമായി ട്രെയിനുകൾ പാളം തെറ്റുന്നതുൾപ്പെടെയുള്ള അപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. രണ്ടാം ദിവസം ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. അമേരിക്ക അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടുകളുടെ വരവ് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ശ്രീ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി.
1: जहाँ तक भारत के अपने विधायी मामलों का सवाल है, ये हमारी अंदरूनी मामला है जिसपे हमारी संसद उस पर निर्णय लेती है. मैं आपको ये भी बताना चाहता हूँ कि दुनिया में कई एक ऐसे राष्ट्र हैं जिसमें अमेरिका भी शामिल है जो विदेशी कोष को विदेशी फंड्स को विनियमित करते हैं.
2: ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താസമ്മേളനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് ജയ്സ്വാൾ ആവർത്തിച്ചു. പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങളെയൊന്നും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് സംസാരിച്ച വിദേശകാര്യ വക്താവ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും മാറ്റങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തതായി പറഞ്ഞു. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നാണ് കോൾ വന്നതെന്നും ഇന്ത്യയ്ക്ക് ആ രാജ്യവുമായി തന്ത്രപരമായ പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും ദേശീയ കൈത്തറി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 2015 ഓഗസ്റ്റ് 7-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ഡൽഹി IIT 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IIT സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരം പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
5: ജില്ലയിൽ പ്രൊഫഷണൽ കോളേജിൽ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് താലൂക്കിലാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്.
2: വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ജമ്മുകാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും മഴ പെയ്തത് പലയിടങ്ങളിലും വെള്ളം കയറുന്നതിന് ഇടയാക്കി. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകടനിലയിൽ തുടരുന്നത്. ആസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ അഷ്മിതയും രക്ഷിതയും തമ്മിൽ ഏറ്റുമുട്ടും. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ SS-നെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KSEB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശത്തുക 6 മാസത്തെ തുല്യഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ഒക്ടോബർ 31 അവസാന തീയതി. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് ആസ്വദിക്കാം നന്ദാത്മജൻ കൊതേരി എഴുതിയ കവിത അമ്മത്തൻ മടിത്തട്ടിൽ, അവതരിപ്പിക്കുന്നത് രാജീവൻ പാറക്കണ്ടി.

ചുവടും അക്ഷരപ്പിച്ച വെച്ചൊരാ മൊഴികളായി ചൊല്ലിപ്പടിച്ചതും കളങ്കമില്ലാത്ത ബാല്യപ്പുലർച്ചയിൽ കലപില കൂട്ടിക്കളിക്കും നേരത്ത് കാലമേ നീയും നിവൃതിയാലെത്ര സാക്ഷ്യം.

നന്ദാത്മജൻ കൊതേരി എഴുതിയ അമ്മതൻ മടിത്തട്ടിൽ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രാജീവൻ പാറക്കണ്ടി. സർഗജാലകത്തിൽ ഇനി നജീബ് കാഞ്ഞിരോട് എഴുതിയ കഥ കൂർക്ക. അവതരിപ്പിക്കുന്നത് ഉഷാ പ്രദീപ് വിളമനാണ്.

തലേന്ന് രാത്രി ഉറങ്ങുമ്പോൾ സുഹൃത്തുക്കൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലിപ്പ് പതിഞ്ഞ ചിരിയുടെ അകമ്പടിയോടെ ചെവിയോട് ചേർത്ത് ഓണാക്കിയപ്പോൾ അയാൾ ലജ്ജയോടെ ഒന്നും മിണ്ടാനാവാത്ത നിസ്സഹായതയോടെ മുഖം കുനിച്ചു. അതിൽ നിന്നും പുറപ്പെട്ട കുറു കുറു ശബ്ദം അയാളുടെ തലയ്ക്ക് ചുറ്റും കടന്നലുകളെ പോലെ മൂളിപ്പറക്കുകയും നെഞ്ചിൽ കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ ഉയർന്ന സഹമുറിയന്മാരുടെ പൊട്ടിച്ചിരികൾ അയാളെ തകർച്ചയുടെ ഏറ്റവും താഴെയുള്ള നിലയിലേക്ക് തള്ളിയിട്ടു. ഇതൊരു മാതിരി അശോക ലൈലൻഡ് ലോറി ലോഡും കൊണ്ട് ചുരം കയറുന്നത് പോലെയുണ്ടല്ലോ. തുടർന്നു വന്ന പരിഹാസ ചിരിയിൽ പ്രശാന്ത് വേരോളം ആടിയുലഞ്ഞു. സലാമിന്റെ വലിക്ക് ഇത്ര സൗണ്ടില്ല, പൈപ്പിൽ നിന്നും വെള്ളം വരുന്നത് പോലെ. പക്ഷെ ഇത് മ്യാരകം, അതിഭയാനകം. ആളുകൾക്ക് ഉറങ്ങണ്ടേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഫ്ലാറ്റ് കോർഡിനേറ്ററോട് സംസാരിച്ച് എന്തേലും പരിഹാരം കാണണം. എന്റെ പൊന്നോ, സണ്ണിയുടെ സ്വരം, സൂരജിന്റെ പതിഞ്ഞ ചിരി, സലാമിന്റെ പരിഹാസ നോട്ടം, പരാതികൾ, കളിയാക്കലുകൾ, തുടർച്ചയായ റൂം മാറ്റങ്ങൾ. അയാൾ വല്ലാതെ മടുത്തു, തളർന്നു. പ്രവാസ ജീവിതത്തിന്റെ ഉരുക്കങ്ങൾക്കിടയിലാണ് വൃത്തികെട്ട കൂർക്കം വലിയുടെ ഏച്ചുകെട്ടും. പതുക്കെ എഴുന്നേറ്റ് മുറിയിലെ അരണ്ട വെളിച്ചത്തിലൂടെ ആരുടെയും മുഖത്ത് നോക്കാതെ ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ പ്രശാന്ത് കുമാറിൽ നോവു ചിന്തകളുടെ ചാലുകൾ ഒലിച്ചിറങ്ങി. ഇത് എത്രാമത്തെ റൂമാണ്? വാടക കൂടുതൽ കൊടുത്തിട്ടാണ് നാലാളുകൾ മാത്രം താമസിക്കുന്ന ബെഡ് സ്പേസിലേക്ക് മാറിയത്. ആദ്യം 10 പേരുള്ള റൂം, പിന്നെ അത് 8 ആയി 6 ആയി, ഇപ്പോൾ 4. ഇനി വൃത്തികേടായി കിടക്കുന്ന ബാത്റൂം ദൃശ്യവും ഇന്ന് താനാണല്ലോ ക്ലീൻ ചെയ്യേണ്ടത് എന്ന ചിന്തയും അയാളെ അടിമുടി കീറിപ്പറിച്ചു. അലക്കാനിട്ട തുണികളുടെയും ടോയ്ലറ്റിന്റെ ഈർപ്പവും സമന്വയിച്ച പുഴുക്ക് ഗന്ധത്തെ ശ്വാസം പിടിച്ച് തടയാൻ ശ്രമിച്ച് ബ്രഷ് ചെയ്യുന്നതിനിടെ പ്രവാസത്തിന്റെ മറചട്ടിയിൽ കനൽ കോരിയിട്ടത് പോലെയുള്ള തന്റെ കൂർക്കം വലിയെ അമർഷത്തോടെ ശപിച്ചു. തനിക്കൊഴികെ മറ്റുള്ളവർക്കെല്ലാം ശല്യമാകുന്ന ഈ രോഗത്തിന് കാണിക്കാത്ത ഡോക്ടർമാരില്ല. പക്ഷേ കൂർക്കം വലിയുടെ ശബ്ദം ഓഫീസിലെ ജോലി പോലെ കൂടിക്കൂടി വരികയാണ്. കൂർക്ക എന്ന പേര് കിട്ടിയത് ആദ്യത്തെ ഫ്ളാറ്റിൽ നിന്നാണ്. ഫ്ളാറ്റിൽ ഉറങ്ങുന്നവരെ കാക്കുന്നവൻ ഗൂർഖ, ഫ്ളാറ്റിലുള്ളവരുടെ ഉറക്കം കെടുത്തുന്നവൻ കൂർക്ക എന്ന വാചകത്തോടെയാണ് ആ പേര് അയാളിലേക്ക് പരിഹാസ മുഴക്കത്തോടെ മറിഞ്ഞു വീണത്. പോകുന്ന ഓരോ പുതിയ ഇടങ്ങളിലേക്കും കൂർക്കം വരിയും കൂർക്ക എന്ന പേരും അലങ്കാര മത്സ്യങ്ങളുടെ വിസർജ്യ വാലു പോലെ വിടാതെ തൂങ്ങിക്കിടന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ ദീർഘദൂരത്തേക്ക് സഞ്ചരിക്കുമ്പോൾ വല്ലാതെ ക്ഷീണം തോന്നിയാലും അയാൾ ഉറങ്ങാറില്ലായിരുന്നു. കണ്ണുകൾ അടയുമ്പോഴേക്കും കൂർക്കം വലിയുടെ ശബ്ദം തീവണ്ടിയുടെ സൈറൺ പോലെ എഞ്ചിൻ ഇരമ്പലിനേക്കാൾ ഉയർന്നു കേൾക്കും. അപ്പോഴേക്കും അടുത്തിരിക്കുന്ന മനുഷ്യൻ അസ്വസ്ഥതയോടെ തോൾ കൊണ്ട് ഇടിച്ചെഴുന്നേൽപ്പിച്ചു തുറിച്ചു നോക്കും. ചുറ്റുള്ളവരൊക്കെ അസഹ്യതയോടെ മുഖം ചുളിക്കും. അടിച്ചു കയറുന്ന തണുത്ത കാറ്റിൽ കണ്ണുകൾ ആലസ്യത്തോടെ അടയാൻ തുടങ്ങുമ്പോൾ പ്രശാന്ത് പണിപ്പെട്ട് മിഴികൾ വലിച്ചു തുറന്ന് പുറത്തേക്ക് നോക്കും. ഉറക്കം തൂങ്ങലുകളെ നിദ്രയായി പരിവർത്തിപ്പിക്കാൻ അയാൾ എന്നും ഭയന്നു. സഹയാത്രികർ നിശബ്ദമായി സുഖമയക്കത്തിന്റെ ആഴങ്ങളിൽ സ്വപ്നസഞ്ചാരം നടത്തുമ്പോൾ അയാൾ അസൂയയോടെ നോക്കി നെടുവീർപ്പിടും. ഒരു ലഘുനിദ്രയെങ്കിലും കൊതിക്കൂ. എത്ര സുന്ദരവും നിശബ്ദവുമായാണ് അവരൊക്കെ ഉറങ്ങുന്നത്. യാതൊരു ബഹളവുമില്ലാതെ മൗനമായ ഒരു ഉറക്കം, അതാണ് അയാളുടെ സ്വപ്നം. അല്ലെങ്കിലും മനോഹരമായൊരു സ്വപ്നം മുഴുവനായി കാണാൻ പോലും അയാൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സ്വപ്നത്തിന്റെ ഇടയിൽ എവിടെയോ ഒരു തട്ടൽ, കൂർത്ത നോട്ടങ്ങൾ, തിരിഞ്ഞു കിടക്കാനുള്ള ആജ്ഞകൾ, ഉറിഞ്ഞുപോകുന്ന സ്വപ്നങ്ങൾ. ഉറക്കം എന്നത് വിദൂരതയിൽ എവിടെയോ തടഞ്ഞു നിൽക്കുന്ന അപ്രാപ്യമായ അനുഗ്രഹമാണെന്ന് അയാൾക്ക് തോന്നാറുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാനാവാതെ ഉറങ്ങുക എന്നതായിരിക്കും തനിക്ക് മറ്റുള്ളവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്ന തിരിച്ചറിവിൽ അയാൾ ഉരുകും. മനുഷ്യരൊക്കെ കൂടുതൽ സമയം ഉറങ്ങുന്നതാണ് സമൂഹത്തിന് നല്ലതെന്നും ഇടയ്ക്ക് ചിന്തിക്കും. ആരുടെയും തട്ടലില്ലാതെ മതിവരുവോളം ഉറങ്ങണം. ഒരു പ്രാവശ്യമെങ്കിലും ഏറ്റവും ശാന്തമായി നിദ്രയുടെ നിഗൂഢമായ ഇരുളാഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകണം. ഇലയനക്കത്തിന്റെ മറമ്മരം പോലും ഇല്ലാതെ.
കുറേ ഡോക്ടർമാരുടെ നിരന്തരമായ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സുഹൃത്താണ് പറഞ്ഞത്, നീ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കടോ, കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കുറച്ചുകാലം യോഗ പരീക്ഷിച്ചത്. ശ്വസന വ്യായാമവും വജ്രാസനവും കോണാസനവും അർദ്ധചക്രാസനവും ശവാസനവും വരെ കിടന്നു മറിഞ്ഞിട്ടും കൂർക്കം വലി അട്ട പിടിച്ചതുപോലെ പിടിവിടാതെ നിന്നപ്പോൾ അയാൾ യോഗയിലെ പിടിവിട്ട് നിരാശയോടെ തിരിച്ചു വന്നു. ലീവുള്ള ദിവസങ്ങളിൽ റൂമിൽ ഉണ്ടാക്കുന്ന ബിരിയാണി പ്രശാന്ത് കഴിക്കാറില്ലായിരുന്നു. ബിരിയാണി മണം മൂക്കിന് ചുറ്റും കൊതി നൃത്തമാടുമ്പോൾ സങ്കടത്തോടെ കക്കിരിയും ക്യാരറ്റും ഗ്രീൻ ആപ്പിളും മുറിച്ചിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ലേശം ഉപ്പും ചേർത്ത് ഒച്ചയുണ്ടാക്കാതെ തിന്നു. ബിരിയാണിയുടെ ആലസ്യം അയാളെ ഉറക്കത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. എല്ലാവരും ഭക്ഷണത്തിന് ശേഷം സുഖനിദ്രയുടെ മാധുര്യം നുണയുമ്പോൾ പ്രശാന്ത് ഏതെങ്കിലും പുസ്തകം വായിക്കാൻ ശ്രമിക്കും. മയക്കത്തിന്റെ ഇളം തെന്നൽ കൺപവളകളെ തഴുകുമ്പോൾ മിഴികൾ വലിച്ചു തുറന്ന് പുറത്തേക്കിറങ്ങി കൊടും ചൂടിൽ റോഡിലൂടെ നടക്കും. പൊടിക്കാറ്റിന്റെ തീക്ഷ്ണത അസഹനീയമാവുമ്പോൾ കെട്ടിടത്തിന്റെ ഇടനാഴിയിലേക്ക് തിരിച്ചു കയറി ചില്ലുജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി ഉറക്കം തോന്നും. അയാൾക്ക് രാത്രി നേരത്തെ ഉറക്കം വരുമായിരുന്നു. നേരത്തെ ഉറങ്ങി പുലർച്ചെ എഴുന്നേൽക്കുക എന്നതായിരുന്നു ശീലം. അടഞ്ഞുപോകുന്ന കണ്ണുകളുമായി മറ്റുള്ളവരെല്ലാം ഉറങ്ങാനായി അക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ പലരും പാതിരാവോളം മൊബൈലും ലാപ്ടോപ്പുമായി കുത്തിയിരിക്കുന്ന കാഴ്ചയുടെ പ്രതിഫലനങ്ങൾ ഏതൊക്കെ ഇമോജികളിലൂടെയാണ് പ്രസരിപ്പിക്കേണ്ടത് എന്നറിയാതെ അയാൾ കുഴങ്ങും. ഉറക്കിന്റെ കറുത്ത തരങ്ങളെ പ്രതിരോധിക്കാൻ വാട്സാപ്പിൽ വന്ന ഏതെങ്കിലും വീഡിയോ കാണാൻ ശ്രമിക്കും. സ്ക്രീൻ വെളിച്ചം കണ്ണുകളെ തളർത്തുമ്പോൾ ഫോൺ തറയിലേക്കിട്ട് പുതപ്പ് വലിച്ചിട്ട് ശരീരം മൂടും. കണ്ണ് തുറന്നു കിടക്കുമ്പോൾ നിദ്രയെ പ്രാപിക്കാനുള്ള പാരവശ്യം, മിഴികൾ പൂട്ടുമ്പോൾ തുടങ്ങാനിരിക്കുന്ന കൂർക്കം വലിയുടെ ഭീതി, ചൂണ്ട വീഴ്ങ്ങിയ മത്സ്യത്തെപ്പോലെ പ്രശാന്ത് കുമാർ പിടയും. ദിനങ്ങൾ കഴിയും തോറും റൂമിലെ അസ്വാരസ്യങ്ങൾ തുടർന്നപ്പോഴാണ് പ്രശാന്ത് ആ കടുത്ത തീരുമാനത്തിന്റെ തീച്ചുളയിലേക്ക് കാലെടുത്തു വച്ചത്. റെസിഗ്നേഷൻ ലെറ്റർ മാനേജർക്ക് മെയിൽ ചെയ്ത് പാൻട്രിയിലേക്ക് നടക്കുമ്പോൾ ഓഫീസിലെ സഹപ്രവർത്തകർ അവിശ്വസനീയതയുടെ മൂടലിൽ തരിച്ചു നിൽക്കുന്നതും മാനേജർ സ്നേഹസ്വരത്തിൽ പ്രശാന്ത് എന്ന് വിളിച്ചതും അയാൾ അറിഞ്ഞില്ല. റൂമിലെ ആരോടും യാത്ര പറയാൻ തോന്നിയില്ല. തന്റെ ഒരൊച്ചയും ഇനി അവരെ അലോസരപ്പെടുത്തണ്ട. എല്ലാവരും ജോലിക്ക് പോയ നേരം തന്റെ ട്രോളിയും വലിച്ച് നീണ്ട ഇടനാഴിയിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ ഇരു ചുവരുകളും ഇടുങ്ങി വരുന്നതായും തന്നെ ഞെരിച്ചു പൊടിക്കുന്നതായും അയാൾക്ക് തോന്നി. കടുത്ത ക്ഷീണമുണ്ടായിട്ടും ടാക്സിയിലും ഫ്ലൈറ്റിലും ഉറങ്ങാതെ പിടിച്ചു നിൽക്കുന്നതിനിടെ ഇതുവരെ സമ്പാദിച്ച പണം കൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള ആലോചനയും ദുബായ് വിട്ടുപോരുന്ന വാർത്ത ഭാര്യയിലും കുടുംബത്തിലും സൃഷ്ടിച്ച അസ്വാസ്ഥ്യങ്ങളും അയാളിൽ ചുറ്റിപ്പിണഞ്ഞു. ചിലപ്പോൾ എത്ര കടിച്ചു പിടിച്ചാലും തളർച്ച അയാളെ ബലമായി ചുഴറ്റിയെറിഞ്ഞ് നിദ്രയുടെ കയങ്ങളിലേക്ക് തള്ളിയിടും. എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ മയക്കത്തിന്റെ നേരിയൊരു പടലം മിഴികളിലേക്ക് മറിഞ്ഞു വീണപ്പോൾ പച്ച ഡ്രൈവർ ഹോൺ നീട്ടിയടിച്ചതും കണ്ണാടിയിലൂടെ തുറിച്ചു നോക്കിയതും പ്രശാന്തിന്റെ സ്മൃതിമണ്ഡലത്തിൽ തൂങ്ങിയാടി. കൂർക്കം വലിയും താങ്ങിയുള്ള യാത്രകളുടെ നൈരന്തര്യത്തിന്റെ വീടിന്റെ ഗന്ധമണിഞ്ഞപ്പോൾ ഇനി ആർക്കും തന്റെ വലിയെ പറ്റി പരാതിയോ പരിഹാസമോ ഉണ്ടാവില്ലെന്ന ആശ്വാസത്തിൽ ദിനങ്ങൾ താണ്ടവയാണ് ഒരു ദിവസം ഭാര്യ രജിതയിൽ നിന്നും ആ വാക്കുകൾ ഈർച്ചവാളിന്റെ മൂർച്ചയോടെ അയാളിലേക്ക് തുളച്ചു കയറിയത്. ഇടയ്ക്കെപ്പോഴോ സുഖശയനത്തിന്റെ അഗാധമായ താഴ്വാരത്തിൽ അലയുമ്പോൾ നിങ്ങളൊന്ന് ചെരിഞ്ഞു കിടക്കപ്പാ, എന്തൊരു അപസ്വരം മാത്രമേ അവളിൽ നിന്നും മുമ്പ് പുറപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ അന്ന് ആദ്യമായി, പ്രശാന്തേട്ടാ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിങ്ങളുടെ ഈ കൂർക്കം വലി കാരണം എനിക്കും കുട്ടികൾക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോ, വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ ഉറങ്ങുകയെങ്കിലും ചെയ്യാലോ. അങ്ങേയറ്റത്തെ സ്തബ്ധത, നിമിഷങ്ങളോളമുള്ള സ്തംഭനത്തിന്റെ അവസാന കണ്ണി പൊട്ടിച്ച് കൊതിച്ചിട്ടും പൊട്ടിക്കരയാനാവാതെ തന്റെ പുതപ്പും വലിച്ച് കാലിടർച്ചയോടെ അടുത്ത മുറിയിലേക്ക് നടക്കുമ്പോൾ ദുബായിൽ മറ്റു ഫ്ളാറ്റുകളിലേക്ക് മാറിയതിനേക്കാൾ കടുത്ത വേദനയും നൈരാശ്യവും അയാളെ പൊതിഞ്ഞു. വാതിലടച്ച് കുറ്റിയിടുന്ന കരകര ശബ്ദത്തിൽ അയാളുടെ തേങ്ങൽ ഇടകലർന്നു മുങ്ങിപ്പോയി.
സുഹൃത്തിനോടൊപ്പം ചേർന്ന് തുടങ്ങിയ ബിസിനസ് നേരിയ തകർച്ച നേരിട്ടതോടെ മുറുമുറുപ്പുകൾ വർദ്ധിച്ചു. കച്ചവട പരാജയവും വലിയുടെ ഭീകരതയും അയാളെ കടുത്ത വിഷാദത്തിന്റെ മലയിടുക്കിലേക്ക് ഉരുട്ടിയിടാൻ തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ സംഭവം വീട്ടിൽ അരങ്ങേറിയത്. അതേ ദിവസം കടയിലുണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഹൃദയഭാരത്തിൽ മുഷിഞ്ഞിരിക്കുമ്പോഴാണ് രാവിലെ ഭാര്യയുമായി ഉടക്കിയത്. നല്ല ജോലിയും കളഞ്ഞ് വന്നിട്ട് ഇവിടെ ഈച്ചേനെ ആട്ടിയിരുന്നു. നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദുബായിൽ പോയിക്കൂടെ. രജിത ഉറഞ്ഞുതുള്ളി. ആ വാക്കുകൾ ശാന്തിയുടെ വരമ്പിൽ നിന്നും അയാളെ കോപത്തിന്റെ ചളിപ്പതയിലേക്ക് ഉന്തിയിട്ടു. നീ ആരാടി എന്നോട് പോകാൻ പറയാൻ? നീ നിന്റെ കാര്യം നോക്ക്. എനിക്ക് സൗകര്യമില്ല ഗൾഫിൽ പോകാൻ. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ അയാളെന്ന് പൊട്ടിത്തെറിച്ചു. കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒറ്റപ്പെടലും പരിഹാസവുമെല്ലാം കെട്ടുപൊട്ടി പുറത്തേക്ക് ഒഴുകി കലങ്ങി മറിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ എന്ന വാക്ക് അയാളിലേക്ക് വീണത് പാറ പൊട്ടിക്കുമ്പോൾ ചിതറിത്തെറിക്കുന്ന അനേകം കരിങ്കല്ലുകൾ പോലെയാണ്. ആ വീഴ്ചയിൽ അയാൾ തകർന്നു തെറിച്ചു, പൊടിഞ്ഞു ചിതറി. വിറക്കുന്ന കൈകളോടെ കയ്യിൽ കിട്ടിയ തുണികൾ മാത്രം ബാഗിൽ കുത്തി നിറക്കുമ്പോൾ ഭാര്യയുടെ പേരിലുള്ള സ്ഥലത്ത് അവളുടെ ആഭരണം വിറ്റ് വീടെടുക്കാനും വീടും സ്ഥലവും അവളുടെ പേരിൽ മാത്രം എഴുതാനുള്ള പ്രണയ വിശ്വാസത്തെയും സ്നേഹത്തെയും കൂടി അയാൾ ഉൾക്കനത്തോടെ ശാസിച്ചു. ഇറക്കുന്ന താളുകളോടെ വീട് അടിത്തറയോളം ഇളകി നിലയില്ലാ കയത്തിലേക്ക് പതിക്കുമെന്നുള്ള ഭീതിയിൽ വേഗത്തിൽ പുറത്തേക്ക് നടക്കുമ്പോൾ, സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി പ്രശാന്തേട്ടാ, നിങ്ങൾ പോകരുത് എന്നൊരു പിൻവിളിയും കുട്ടികളുടെ അച്ഛനുള്ള സ്നേഹവിളിയും അയാൾ പ്രതീക്ഷിച്ചു. പക്ഷേ അയാൾ ഇറങ്ങി നടന്ന വഴികളെല്ലാം ശബ്ദമോ അനക്കമോ ഇല്ലാത്ത വിധം ശൂന്യമായിരുന്നു. കടയുടെ ഉത്തരവാദിത്വം പങ്കാളി കൂടിയായ സുഹൃത്തിനെ ഏൽപ്പിച്ച് ദൂരെയുള്ള നഗരത്തിലേക്ക് വണ്ടി കയറുമ്പോൾ അയാൾ കൊതിച്ചത് ഏകാന്തത മാത്രമായിരുന്നു. സുഖകരമായൊരു ഉറക്കത്തിനും മനോഹരമായ സ്വപ്നത്തിനും സാധ്യതയുള്ള ഏകത്വം. ദീർഘമായ ട്രെയിൻ യാത്രയുടെ വിരസതയെ പ്രശാന്ത് ആദ്യമായി ആഘോഷിച്ചു. ഒറ്റക്കുള്ള യാത്രയും ആനന്ദിക്കാനുള്ളതാണെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. പുഴകളും പാടങ്ങളും കാറ്റും അയാളിൽ ആശ്വാസത്തിന്റെ കിതപ്പുകൾ കോരിയിട്ടു. പ്രവാസത്തിന്റെ തീക്ഷ്ണതയുടെ ഇടവേളയിലെന്നോ വിരിഞ്ഞ ഊഷ്മളമായൊരു സൗഹൃദത്തിന്റെ തണലിൽ നഗരത്തിലെ കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ വാശിയായിരുന്നു. ആരുമില്ലാത്ത വാടകമുറിയിലേക്ക് താമസത്തിനായി പ്രവേശിക്കുമ്പോൾ പ്രശാന്ത് കുമാറിൽ വിഘ്നമില്ലാത്ത സമ്പൂർണ്ണ നിദ്രയുടെ കനവുകൾ ഉറഞ്ഞുകൂടി. ജോലി കഴിഞ്ഞ രാത്രികളിൽ അയാൾ ആരെയും ഭയക്കാതെ ഉറങ്ങി. നിദ്രാവിഹീനങ്ങളായ ഭൂതകാല രാവുകളുടെ സ്മരണകൾ മെല്ലെ മനസ്സിൽ നിന്നും പടിയിറങ്ങി. ഇതിനിടെ ഒരു ദിവസം രാവിലെ വാതിലിൽ നിരന്തരമായ മുട്ടുകേട്ടാണ് അയാൾ ഉണർന്നത്. പുറത്ത് സെക്യൂരിറ്റിയും മുഖത്ത് ഉടക്ക് ഭാവം. സാറിനൊന്നും തോന്നരുത്, അപ്പുറത്തെ ഫ്ലാറ്റുകളിൽ നിന്ന് പരാതി പറഞ്ഞിരുന്നു നിങ്ങളുടെ കൂർക്കം വലി കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. അത് വല്ലാത്തൊരടിയായിരുന്നു, തീർത്തും അപ്രതീക്ഷിതമായ ആഘാതം. ചുഴലി ബാധിച്ചതുപോലെ അയാൾ ഒന്നാകെ ചുഴറ്റി എറിയുന്നത്. അഗാധമായ ചതുപ്പിലേക്ക് അയാൾ നിലംതെറ്റി വീണു. സ്വരം പതറി. കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ ഒഴിഞ്ഞ മുറിയുണ്ടോ, ടെറസിലോ മറ്റോ? ആ ചോദ്യം പുരാതനമായ ഏതോ ഗുഹയിൽ നിന്നെന്നോണം അങ്ങേയറ്റത്തെ വേദനയുടെ ആഴത്തിൽ നിന്ന് പൊങ്ങി വന്നതായിരുന്നു. തൻ്റെ വലി കനമുള്ള ചുമരുകളെ പോലും ഭേദിച്ച് മറ്റുള്ളവരുടെ ശാന്തിയിലേക്ക് ഉൽക്കയായി പതിക്കുമെന്ന് പ്രശാന്ത് വിചാരിച്ചിരുന്നില്ല. സെക്യൂരിറ്റി സഹതാപത്തോടെ നോക്കി, ഒന്നും മിണ്ടാതെ താഴേക്കിറങ്ങിപ്പോയി. വാതിൽ വലിച്ചടച്ച് അയാൾ കട്ടിലിൽ ഇരുന്ന് കിതച്ചു. കെട്ടിടം ഒന്നാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലേക്ക് വീഴുന്നതുപോലെ മരവിച്ചു. മരണത്തിന്റെ അത്രയോളം നിശ്ചലനായി. അന്ന് അയാൾ ഓഫീസിൽ പോയതും തിരിച്ചു വന്നതും തികച്ചും യാന്ത്രികമായിരുന്നു. രാത്രി അയാളെ പേടിപ്പിച്ചു. ഇരുട്ട് കനക്കുന്നതും കണ്ണുകളിൽ ഉറക്കം ചൊറിയൻ പുഴുവിനെ പോലെ നുളഞ്ഞു കയറുന്നതും ഭീതിപ്പെടുത്തി. ഉറക്കം വന്നിട്ടും ഉറങ്ങാനാവാതെ റൂമിൽ അലഞ്ഞു നടന്ന് ഉണർവിന്റെയും നിദ്രയുടെയും നേർത്ത നൂൽപ്പാലത്തിൽ അയാൾ വഴിതെറ്റിയവനെ പോലെ നിന്നു. ഇടക്ക് വെള്ളം കുടിച്ചു. ചിന്തകളുടെ പെരുക്കത്തിൽ ഉഴറി. ശരീരം വെട്ടിവിറച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾ ശാന്തനായി. മുറിയിൽ മൗനത്തിന്റെ നനുപ്പ് ഘനീഭവിച്ചു. ശേഷം ഉറച്ചൊരു തീരുമാനത്തിന്റെ കനപ്പോടെ വാതിൽ പൂട്ടി പുറത്തേക്കിറങ്ങി.
സ്റ്റെയർകേസ് കയറി ടെറസിലെത്തിയപ്പോൾ തണുത്ത കാറ്റ് വീശി. അട്ടിക്കിട്ട മേഘങ്ങൾ അതിനിടയിലൂടെ ചന്ദ്രിക അയാളിലേക്ക് വെളിച്ചം ചൊരിഞ്ഞു. നിലാവിന്റെ പരപ്പിൽ അന്തരീക്ഷം തിളങ്ങി. പ്രശാന്ത് കുമാർ ആകാശം നോക്കി മലർന്നു കിടന്നു. തന്നെ നോക്കി ചിരിക്കുന്ന നക്ഷത്രങ്ങൾ മിഴികളിൽ വൈരക്കല്ലുകൾ പാകിയപ്പോൾ കൺപോളകൾ അടഞ്ഞു. പിന്നെ നേരിയ ശബ്ദങ്ങളുടെ വരവായിരുന്നു. കായൽക്കാറ്റിൻ്റെ നേരിയ ഇരപ്പ്, ഫ്ലാറ്റിൻ്റെ തെക്കേ ഓരത്തിലെ കായലിലേക്ക് ചാഞ്ഞുകിടക്കുന്ന ഉറക്കം തൂങ്ങി മരങ്ങളുടെ ശിഖരങ്ങൾ ഉളയുന്നത്, വെള്ളത്തിൻ്റെ കുണുക്കം, കുഞ്ഞിക്കാറ്റിൽ പൊഴിഞ്ഞ് ടെറസിലേക്ക് വീഴുന്ന ഉണക്ക ഇലകളുടെ മർമ്മരം, എവിടെയോ ഉണക്കാനിട്ട തുണികളിൽ കാറ്റ് തട്ടിയിളകുന്നത്, കാക്കകളുടെ ചിറകടി ശബ്ദം, കുയിലിൻ്റെ പാട്ട്, പതിയെ എല്ലാം നിശ്ചലം, ശാന്തം, വിറങ്ങലിച്ച മൂകത. പതിയെ പ്രശാന്ത് ഉറങ്ങിപ്പോയി. ആർദ്രമായൊരു സ്വപ്നം അയാളിലേക്ക് പറന്നിറങ്ങി. അതൊരു പൂന്തോട്ടമായിരുന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളുടെ മെത്തയിൽ അയാൾ പ്രശാന്തമായി ഉറങ്ങുന്നു. ചുറ്റിലും ചിത്രശലഭങ്ങൾ അന്തരീക്ഷത്തിൽ പതിഞ്ഞ ശബ്ദത്തിൽ ശാന്തമായൊരു സംഗീതം. പിന്നെയാണ് അയാൾക്ക് മനസ്സിലായത് ആ സംഗീതം പുറപ്പെടുന്നത് തൻ്റെ മൂക്കിൽ നിന്നാണ്. സലാമും സണ്ണിയും സൂരജുമൊക്കെ ചുറ്റും കൂടി നിന്ന് ആനന്ദത്തോടെ നൃത്തം ചെയ്യുന്നു. പതിയെ ശരീരം ഭാരമൊഴിഞ്ഞ് ഇലഞ്ഞിപ്പൂ വിതൾ പോലെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അനന്തമായ ആകാശത്തിലേക്ക്. ജീവിതത്തിൽ ആദ്യമായി ആ മനുഷ്യൻ യാതൊരു ബഹളവുമില്ലാതെ മൗനമായി തീർത്തും നിശബ്ദനായി ഉറങ്ങി.

നജീബ് കാഞ്ഞിരോട് എഴുതിയ കൂർക്ക എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഉഷ പ്രദീപ് വിളമന. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ്, പ്രജിഷ് കെ നമ്പ്യാർ എഴുതിയ കലിതുള്ളി പെരുമഴ. ആലപിക്കുന്നത് ആദ്യശ്രീ സുരേഷ്.

തടുക്കുവാനാവതില്ല. ഓരോരോ മൺതരിയും വിഴുങ്ങിക്കൊണ്ട് മുന്നോട്ടു കുതിപ്പതൊരു തീനാളം പോൽ നാം കെട്ടിത്തിരിച്ചൊരു മതിൽ കെട്ടുകൾ ഒക്കെ തക

ഭംഗിയായൊഴുകുന്ന നദിക്കര നികത്തിയിട്ട് ആഡംബര ഹോട്ടലും റിസോർട്ടും പണിയുമ്പോൾ ഇതൊക്കെ സഹിക്കുവാൻ നമ്മൾ പഠിക്കണം. നാം ചെയ്തു കൂട്ടുന്ന കർമ്മത്തിൻ പ്രതിഫലം നാം തന്നെ കൈനീട്ടി വാങ്ങി ചെടുക്കണം. നാം ചെയ്തു കൂട്ടുന്ന കർമ്മത്തിൻ പ്രതിഫലം നാം തന്നെ കൈനീട്ടി വാങ്ങി.

0: പ്രജീഷ് കെ നമ്പ്യാർ എഴുതിയ കലിതുള്ളി പെരുമഴ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ആദിശ്രീ സുരേഷ്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17. 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
2: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
0: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836.
0: 9447-371-836.
1: 8078-502-836.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശരത് വയലാർ ഗാനരചന നിർവഹിച്ച്, മെജോ ജോസഫ് സംഗീതം പകർന്ന്, വിധു പ്രതാപും ജ്യോത്സന രാധാകൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കന്മഴ പെയ്യും മുൻപേ.

ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നിഴൽ. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സുധാംശു. സംഗീതം പ്രസാദ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഒരു പ്രത്യേക അറിയിപ്പ്. ഇന്ന് അർദ്ധരാത്രി മുതൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളതിനാൽ നിലവിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ മുഴുവൻ തുറന്നു വെച്ചിട്ടാണുള്ളത്. ആയതിനാൽ ഡാമിന്റെ ഡൗൺ സ്ട്രീമിൽ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു.
1: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷേട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
2: എവിടെയാ?
1: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
2: നിനക്ക് ഞാനില്ലടോ
1: സുരേഷേട്ടാ.
3: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളുലയ്ക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി വരികയാണ്.
4: പെരിയ തങ്കച്ചി കാളിയമ്മ
3: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
4: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
3: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
0: പുള്ളിമാൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെതാണ് വരികൾ, സംഗീതം ശരത്.

ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഒരു നാൾ വരും. മുരുകൻ കാട്ടാക്കടിയുടെ വരികൾക്ക് എം ജി ശ്രീകുമാറാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

റിംഗ് ടൗൺ എന്ന ചിത്രത്തിനു വേണ്ടി വിനീതു ശ്രീനിവാസൻ, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ജോഫി തരകൻ, സംഗീതം ഇഷാൻ ദേവ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

കുട്ടികളുടെ ചിന്തകളും സ്വപ്നങ്ങളും കഴിവുകളും ശബ്ദമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന മനോഹരമായ വേദിയാണ് റേഡിയോ മലബാറിൻ്റെ റേഡിയോ അറ്റ് സ്കൂൾ. കവിതകളുണ്ട്, കഥകളുണ്ട്, പാട്ടുകളുണ്ട്, അറിവും ആനന്ദവും നിറഞ്ഞ ഒട്ടേറെ വിശേഷങ്ങളുണ്ട്. ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആദ്യം മാപ്പിളപ്പാട്ടാണ് പാടുന്നു. ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥി ഫാത്തിമ എം സി.

0: ഇപ്പോൾ കേട്ട മാപ്പിളപ്പാട്ട് പാടിയത് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിനി ഫാത്തിമ എം സി. ഇനിയൊരു കവിതയാണ്, കവിത അവതരിപ്പിക്കുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് ആറാന്തരത്തിൽ പഠിക്കുന്ന അൻവിക എം.
1: എന്റെ പേര് അൻവിക, ഞാൻ ജി എച്ച് എസ് എസ് തിരുവങ്ങാട് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂവ് എന്ന കവിതയാണ്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി

0: காத்திருக்கான், இனியுள்ள காலம் காத்திருக்கான், இனியுள்ள காலம் காத்திருக்கான്.
1: മനോഹരമായ ഈ കവിത അവതരിപ്പിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് ആറാന്തരത്തിൽ പഠിക്കുന്ന അൻവിക എം. ഇനി മോണോ ആക്ട് കേൾക്കാം. അവതരിപ്പിക്കുന്നു അൻഷിക എം. അൻഷിക പഠിക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് നാലാം തരത്തിലാണ്.
2: എന്റെ പേര് അൻഷിക, തിരുവങ്ങാട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് മോണോ ആക്ട് ആണ്. ഈ അടുത്ത കാലത്തായി തെരുവുപട്ടികളുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും അകാരണമായി മരിക്കുകയും ചെയ്ത മനുഷ്യജീവന്റെ കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയേറ്റമാണ് ഞാനിവിടെ മോണോ ആക്ട് രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. മീനുട്ടി, മീനുട്ടി, നീ എവിടെയാ പോയ കുട്ടി? ശാന്തേച്ചി, എന്റെ മോള് മീനൂട്ടി ഉണ്ടോ അവിടെ? നീ വിഷമിക്കണ്ട രേണു, അവൾ ഇവിടെ അമ്മൂന്റെ കൂടെ കളിച്ചോണ്ടിരിക്ക. അല്ല രേണു, നീ കുളിമുറിന്ന് തെങ്ങി വേണമെന്ന് പറഞ്ഞ മീനൂട്ടി കാലി പെങ്ങനുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയിരുന്നു ശാന്തേച്ചി, നല്ല നീരുണ്ട്, അധിക ദൂരൊന്നു നടക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മീനൂട്ടി ഒന്ന് വേം വാട്ടോ. അമ്മേ, ഞാൻ ഇപ്പം വരാം, അമ്മുച്ചിട്ട് കളിക്കുന്ന കണ്ടിട്ട് ഞാൻ ഓടി വന്നതാ.
3: മീനൂട്ടേ, മീനൂട്ടേ.
2: അമ്മേ, ഇതാ അച്ഛൻ വന്നു. അച്ഛൻ ഇന്ന് നേർത്തിയാ?
3: ഞാൻ ഇന്ന് കുറച്ച് നേർത്തിയാ, അമ്മക്ക് വയ്യാത്തതല്ലേ, നീ അമ്മയെ സഹായിച്ചോ?
2: ഞാൻ പാത്രം കഴുകാനും അടിച്ചു വാരാനും ഒക്കെ സഹായിച്ചു. ഞാൻ വലുതായി ഡോക്ടറായി എല്ലാവരും സഹായിക്കും. എന്റെ മോളെ മിടുക്കി കിട്ടി. അതെ ഭാരേട്ടാ, നാളെ മോളെ സ്കൂളിലേക്ക് എന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടിയാ. ഞാൻ ഈ കാലം വെച്ച് എന്റെ മോളെ എങ്ങനെയാ സ്കൂളിലേക്ക് കൊണ്ടുപോവുക? ഈ നാട്ടിലാണെങ്കിലോ തെരുവുപട്ടികളുടെ ആക്രമണം മൂലം എന്റെ മോൾ എങ്ങനെയാ സ്കൂളിലേക്ക് പോവാ? നീ വിഷമിക്കണ്ട രേണു, അവൾക്കില്ലേ അമ്മു, അമ്മു നമ്മുടെ മോളെ നോക്കിക്കോളും. അമ്മേ, ഇതാ അമ്മുച്ചു വന്നു, ഞങ്ങൾ വേഗം പോയിട്ട് വരാട്ടോ. അമ്മ, ശരി മക്കളെ, സൂക്ഷിച്ചു പോണേ, അമ്മു എന്റെ മോളെ നോക്കണേ. ആ ശരി. അമ്മുച്ചി, കൊറേ പട്ടികള് വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. അമ്മുച്ചി, നീ പേടിക്കണ്ട മീനുക്കുട്ടി, അമ്മുച്ചി ഇല്ലേ, നമുക്ക് പട്ടികൾ വരുമ്പോ ഏതെങ്കിലും വീട്ടിൽ പോകാം.
3: അമ്മുച്ചി, മീനുക്കുട്ടി, മീനുക്കുട്ടി, കുറേ പട്ടികൾ വരുന്നുണ്ട്, നമുക്ക് വേഗം ഓടണം.
2: മീനുക്കുട്ടി, മീനുക്കുട്ടി, വേഗം പോ, അയ്യോ എന്നെ കടിക്കല്ലേ.
3: അമ്മേ, അച്ഛന് കടിക്കല്ലേ.
2: വോ വോ വോ വോ,
3: അമ്മേ,
2: അച്ഛ എന്നെ കടിക്കല്ലേ. മീനുട്ടി, എഴുന്നേക്ക് മോളെ, മീനുട്ടി
3: എഴുന്നേക്ക് മോളെ. എന്റെ മോളെ ഡോക്ടർ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, എന്റെ മോളെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകണേ. മീനുട്ടി, ഡോക്ടറെ എന്റെ മോളെ എന്റെ മോളെ രക്ഷിക്കണേ ഡോക്ടറെ, എന്റെ മോളെ നായികൾ കടിച്ചു മറിച്ചിട്ടുണ്ട് ഡോക്ടറെ, എന്റെ മോളെ ഇൻഡക്ഷൻ അടിച്ചെങ്കിലും രക്ഷിക്കണേ ഡോക്ടറെ.
2: നിങ്ങൾ വിഷമിക്കാതിരി, ഞങ്ങൾ വന്നവടെ ഇൻഡക്ഷൻ എടുത്തിരുന്നു, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കടിയേറ്റത് തലക്കാണ്, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ.
3: മോളെ മീനൂട്ടി, ഈ പാൽക്കന്നെങ്കിലും കുടിക്കും മോളെ, മോക്കിഷ്ടപ്പെട്ട പാൽക്കന്നില്ലേ മോളെ, ഇതെങ്കിലും കഴിക്കും മോളെ.
2: അമ്മേ,
3: എനിക്ക് തൊണ്ടേന്ന് കഞ്ഞി പോട്ടെ, അമ്മേ എനിക്ക് വെള്ളം പോലെ ഇറക്കാൻ പറ്റുന്നില്ല. അമ്മേ, എനിക്ക് വെള്ളം കാണുമ്പോ പേടിയാവുന്ന. അമ്മേ, അമ്മേ, ഞാൻ മരിച്ചു പോവെൻ്റെ അമ്മേ.
2: അങ്ങനെ ഒന്നും പറയല്ലേ മോളെ, മോക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. കുട്ടിയെ ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുട്ടിക്ക് നല്ല പനിയും വയ്യാതെയും ഉണ്ട്. നിങ്ങൾ പാർപ്പിച്ചോളൂ.
3: എനിക്കിത് സഹിക്കാൻ പറ്റില്ല. 15 വർഷത്തെ നിധിയാണ് അവൾ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. എന്റെ ബാല്യേട്ടാ, എനിക്ക് അവളാണ് ഏതൊരു പ്രതീക്ഷ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം പോയില്ലേ എന്റെ ബാല്യേട്ടാ. എന്റെ മോള് ഒരു വെള്ളം കുടിക്കാന്നാണ് എന്റെ മോള് മരിച്ചത്. ഏതൊരു അമ്മക്കും അച്ഛനും ഇത് സഹിക്കാൻ പറ്റില്ല. ഏതൊരു അമ്മക്കും അച്ഛനും ഇത് ഉണ്ടാവാതാതെ നിക്കണേ എന്റെ ദൈവമേ.
1: ഇപ്പോൾ കേട്ട മോണോ ആക്ട് ഇവിടെ അവതരിപ്പിച്ചത് തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻഷിക. നിങ്ങളുടെ സ്കൂളിലും ഒളിഞ്ഞിരിക്കുന്ന എത്രയോ കുഞ്ഞു പ്രതിഭകളുണ്ട്. പാട്ട്, കവിത, കഥ, പ്രസംഗം, വായന, നാടൻപാട്ട്, സംഗീതോപകരണം, മോണോ ആക്ട്, ശാസ്ത്രവിശേഷങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ ഏത് കഴിവും ലോകം കേൾക്കട്ടെ ഞങ്ങളിലൂടെ റേഡിയോ മലബാർ കൂട്ടുകാർക്കായിട്ട് അവസരമൊരുക്കുകയാണ് റേഡിയോ അറ്റ് സ്കൂളിലൂടെ. നിങ്ങളുടെ അവതരണങ്ങൾ മൊബൈലിൽ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, സ്കൂളിന്റെ പേര്, സ്ഥലം എന്നിവ ചേർത്ത് ഞങ്ങൾക്ക് അയച്ചു തരൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന അവതരണങ്ങൾ റേഡിയോ മലബാർ 89.6 FM റേഡിയോ അറ്റ് സ്കൂൾ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9037008960. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ കഴിവും ഇനി റേഡിയോയിലൂടെ മുഴങ്ങട്ടെ. ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 7:35 കേൾക്കാം. നന്ദി, നമസ്കാരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ? മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: പ്രിയ ശ്രോതാക്കളെ, ഒരു പ്രത്യേക അറിയിപ്പ്. ഇന്ന് അർദ്ധരാത്രി മുതൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളതിനാൽ നിലവിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ മുഴുവൻ തുറന്നു വെച്ചിട്ടാണുള്ളത്. ആയതിനാൽ ഡാമിന്റെ ഡൗൺ സ്ട്രീമിൽ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു.
1: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
2: എവിടെയാ?
1: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
3: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളുലയ്ക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരുമ്പം പോലെ ഒരാൾ

0: കയറി വരികയാണ്.
1: വായ മൂടട പെരട്ട പയലേ, നീ ഏൻ നനച്ചേ? മൊദല്ല നാ സൊല്ലു, നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരക്കിട്ട് പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
0: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
1: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
0: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നും നെല്ലിക്ക.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

എന്നും ഓരേ പാടെന്നും തേരേ രാജഭവനേ ഉള്ളം എന്നും ഊരിലേ പാടെന്നും തേരേ രാജഭവനികൾ

இளையனியா ஒழுகிறது இதயம் வரை.

越来越明朗，我就记得你，不要破空那个你看那三路你那三路你那三路越来越明朗。

இளைய நிலையம் வரை நினைக்கிறது.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: പ്രിയ ശ്രോതാക്കളെ, ഓഗസ്റ്റ് 4-ാം തീയതി പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും ഗായകനും സംവിധായകനുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഇപ്പോൾ ആസ്വദിക്കാം.
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മായാമയൂരമായി പീലി നിർത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പിറന്നാളാണ്. അദ്ദേഹത്തിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോകാം അല്ലേ? കൈതപ്രം കണ്ണാടിമനയിൽ കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിന്റെയും മകനായാണ്. 1950 ഓഗസ്റ്റ് 4 കർക്കടകത്തിലെ രേവതി നക്ഷത്രക്കാരന്റെ ജനനം. വാക്കുകളുടെ പൂത്താലം വലങ്കയ്യിലേന്തിയ ജീവിതയാത്രയിൽ തന്റെ മാന്ത്രിക വിരലുകളാൽ അദ്ദേഹം സൃഷ്ടിച്ച വരികൾ, ആ വരികൾ മലയാളികൾ തങ്ങളുടെ ആത്മാവിൻ പുസ്തകത്താളിൽ മയിൽപ്പീലിയായി ചേർത്തുവെച്ചു.

ഊതിക്കാച്ചി പൊന്നൊരുക്കുന്ന പയ്യന്നൂർ ദേശം മലയാള സംഗീത പ്രേമികൾക്ക് നൽകിയ പവിത്ര മോതിരമാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായിരുന്ന കണ്ണാടി ഭാഗവതരുടെ മകൻ കൈതപ്രത്തിന്റെ ജീവിതം സോപർണികാ നദി പോലെ അന്നും ഇന്നും സംഗീതത്തിൽ അലിഞ്ഞൊഴുകുകയായിരുന്നു. ദാരിദ്ര്യവും സങ്കടങ്ങളും ഇഴചേർന്ന ബാല്യമായിരുന്നുവെങ്കിലും സംസ്കൃത പഠനം സാഹിത്യ വായനയുമൊക്കെ കുട്ടിക്കാലം തൊട്ട് കൂട്ടിലുണ്ട്. 10-ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം കോട്ടയം പഴശ്ശി തമ്പുരാന്റെ ശിഷ്യനായി സംഗീത പഠനം തുടങ്ങി. പിന്നീട് പൂഞ്ഞാർ കോവിലകത്തും തലശ്ശേരി പൈതൽ മാഷനും കീഴിലും തുടർന്ന് തിരുവനന്തപുരത്തും സംഗീത പഠനം. തിരുവനന്തപുരത്തെ ജീവിതത്തിനിടെ 1974 ആകാശവാണിയിൽ പാടാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. നരേന്ദ്രപ്രസാദിന്റെ നാട്യഗൃഹം നാടക ഗ്രൂപ്പിനു വേണ്ടി പാട്ടുകൾ ഈണമിടുകയും പാടുകയും ചെയ്തിരുന്നു. തുടർന്ന് കവിതകൾ മലയാളത്തിലെ വിവിധ മാസികകളിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. യേശുദാസിന്റെ തരംഗിണിക്ക് വേണ്ടി എഴുതിയ ചില പാട്ടുകളാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1986 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിലെ ദേവദുന്ദുബി സാന്ദ്രലയമാണ് ആദ്യം എഴുതിയ ചലച്ചിത്ര ഗാനം. ആഭേരി രാഗത്തിൽ ജെറി അമൽദേവിന്റെ ഈണത്തിൽ പിറന്ന ആ ഗാനത്തിലൂടെ മലയാള സംഗീതത്തിൽ ഒരു സൗവർണിക നദി ഉറവെടുക്കുകയായിരുന്നു.

റേഡിയോ മലബാർ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 350-ലധികം സിനിമകൾക്കാണ് കൈതപ്രം പാട്ടെഴുതിയത്. അനേകം സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവായി. എന്നാൽ കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിലാണ് ഏറ്റവുമധികം ഗാനങ്ങൾ പിറന്നത്. 1989 വരവേൽപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് ജോൺസണുമായി കൈതപ്രം കൂട്ടുകൂടിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹുസൈനസ് അബ്ദുള്ളയിലെ ദേവസഭാതലം എന്ന ഗാനരംഗത്തിലെ സംഗീതജ്ഞനെ പോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കൊച്ചു കൊച്ചു വേഷങ്ങളുമായി 13 സിനിമകളിൽ കൈതപ്രം നടനായി എത്തി. എല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലേ, ഹുസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ മോഹൻലാലും കൈതപ്രത്തിന്റെയും ആ പാട്ട് സീന്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പാട്ട് സീനായിരുന്നു അദ്ദേഹം. വെല്ലുവിളികളിലൂടെയാണ് ആ ഗാനം രണ്ടുപേരും പാടിയിരിക്കുന്നത്.

സംവിധായകൻ ജയരാജിന്റെ ആദ്യ സിനിമയായ വിദ്യാരംഭം മുതൽ കൈതപ്രും കൂടെയുണ്ട്. കുടുംബസമേതവും പൈതൃകവും ഒക്കെയായി അനേകം സിനിമകൾ. ജയരാജിന്റെ സോപാനം എന്ന ചിത്രത്തിന് കഥയും തിരക്കഥയും എഴുതാൻ തീരുമാനിച്ചത് 1993 ഒരു മൂകാംബിക യാത്രക്കിടെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജയരാജിന്റെ തന്നെ ദേശാടനത്തിനാണ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. ആ ചിത്രത്തിലെ നാവാ മുകുന്ദ ഹരേ എന്ന ഗാനത്തിലൂടെ കൈതപ്രത്തിന്റെ മകൻ ദീപാങ്കുര

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട മുത്തച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മകൾ ദേവിയാണ് കൈതപ്രത്തിന്റെ ഭാര്യ. ദേവദർശനും ദീപാങ്കുരനുമാണ് മക്കൾ. കോഴിക്കോട് തിരുവണ്ണൂർ സ്വാതി തിരുനാൾ കലാകേന്ദ്രത്തിലൂടെ അനേകം തലമുറകൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്നുമുണ്ട്. സംഗീത ചികിത്സ എന്ന ആശയത്തിന്റെ പ്രചാരണത്തിലും കൈതപ്രമാണ് മുൻകൈയെടുത്തത്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടുമ്പോഴും ഉണ്ണി വാവാവോ പാടിയുറക്കുമ്പോഴും നീരവഭാവം മരതകമണിയുന്ന ആ തീരഭൂവിന്റെ തണുപ്പുമുണ്ട്. പയ്യന്നൂരിലെ കൈതപ്രം എന്ന ഗ്രാമത്തെ ചുറ്റിയൊഴുകുന്ന ആ കണ്ണാടിപ്പുഴ മലയാളത്തിന്റെ സൗപർണികാ പുണ്യമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.

1993 പൈതൃകത്തിലെ ഗാനരചനയ്ക്കും 1996 അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. നാടകഗാനരചനയ്ക്കും 2 തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്.

കളിയാട്ടം, തട്ടകം, ഇന്നസന്തം, ജാനകിക്കുട്ടി തുടങ്ങി 20 ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 1990 ദേശാടനം എന്ന ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനായി മാറിയത്. കർണാടക സംഗീത രംഗത്തെ സംഭാവനകളെ മാനിച്ച് തുളസീവന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. തീ ചാമുണ്ടി, കൈതപ്രം കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്.

വാക്കുകൾക്ക് സംഗീതത്തിന്റെ ആത്മാവ് പകർന്ന അപൂർവം ഗാനരചയിതാക്കളിൽ ഒരാളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മലയാളത്തിന്റെ മണ്ണിന്റെ മണവും സ്നേഹത്തിന്റെ നന്മയും ഭക്തിയുടെ ആഴവും ജീവിതത്തിന്റെ തത്വചിന്തയും ഒരുപോലെ അദ്ദേഹത്തിന്റെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈതപ്രത്തിന്റെ ഗാനങ്ങൾ കേവലം സിനിമാ ഗാനങ്ങൾ മാത്രമല്ല, മലയാളിയുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുന്ന അനുഭവങ്ങളാണ്

ചില കവികൾ വാക്കുകൾ എഴുതുന്നു, ചിലർ കവിതകൾ സൃഷ്ടിക്കുന്നുണ്ട്, എന്നാൽ ചില അപൂർവ പ്രതിഭകൾ ജീവിതത്തെ തന്നെ ഗാനമാക്കുന്നു. അത്തരത്തിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിന് ഹൃദയത്തിന്റെ ഭാഷ സമ്മാനിച്ച ഗാനരചയിതാവാണ് കൈതപ്രം. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയത്തിന്റെ ആർദ്രതയും ഭക്തിയുടെ വിശുദ്ധിയും പ്രകൃതിയുടെ പച്ചപ്പും ഗ്രാമീണ ജീവിതത്തിന്റെ നിഷ്കളങ്കതയും അമ്മയുടെ വാത്സല്യവും മനുഷ്യന്റെ ആത്മാന്വേഷണവും ഇതെല്ലാം അദ്ദേഹത്തിന്റെ വരികളിൽ ജീവൻ പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാലം എത്ര മുന്നോട്ട് പോയാലും കൈതപ്രത്തിന്റെ ഗാനങ്ങൾക്ക് ഒരിക്കലും പഴക്കമാകാത്തത്.

അപ്പോൾ വാക്കുകൾക്ക് സംഗീതത്തിന്റെ ചിറകുകൾ നൽകിയ ആ മഹത്തായ ഗാനരചയിതാവിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രത്യേക ചലച്ചിത്ര ഗാനപരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.

പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും ഗായകനും സംവിധായകനുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:15 ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 22, ഹിജറവർഷം 1447, സഫർ 23, ശകവർഷം 1948, ശ്രാവണം 16, 2026 ആഗസ്റ്റ് 8, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.